ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 22, കൊല്ലവർഷം 1201, മേടം 29, 2026 മെയ് 12 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: യെസ് അവതരിപ്പിക്കുന്നു.
1: ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കാത്തവർ വളരെ വിരളമായിരിക്കും. ഏകാന്തമായ ജീവിത സാഹചര്യങ്ങൾ ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. എങ്ങനെ നമുക്ക് ഏകാന്ത ജീവിതവുമായി സമരസപ്പെട്ടു പോകാം? നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നമ്മുടെ ഭവനങ്ങളുടെ സമീപത്ത് താമസിക്കുന്നുണ്ടാകാം. എന്നാൽ രാത്രിയുടെ നിശബ്ദതയിൽ ഭാരപ്പെടുത്തുന്ന ചിന്തകളുമായി മല്ലിടുന്ന നാം ചിലപ്പോൾ തനിച്ചാകാം. ആരും കാണാത്ത കണ്ണീർ, ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, ഇവയൊക്കെ നാം ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്നവരാകാം. ജീവിത സരണിയിൽ ഏകനായി പോരാടേണ്ടി വരുന്നത് ഒരു ശാപമാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഈ ലോകത്തെ മാറ്റിമറിച്ച മഹാരഥന്മാർ അവരുടെ യാത്രയുടെ വലിയ ഭാഗം പിന്നിട്ടത് ഒറ്റയ്ക്കാണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെട്ടു വരുന്നത്. ഒന്നാമതായി നമ്മുടെ സന്തോഷം, സങ്കടം, ആത്മവിശ്വാസം എന്നിവ മറ്റുള്ളവരുടെ സഹാനുഭൂതിയിൽ അധിഷ്ഠിതമാകരുത്. നാം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നമ്മെ അവഗണിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ ആരോടും ആവലാതികൾ പറയാതിരിക്കുക. ആരും കൂടെയില്ലെങ്കിലും ഞാൻ മുമ്പോട്ട് പോകും എന്ന ബോധ്യം ഉള്ളിൽ ഉറപ്പിക്കുക. രണ്ടാമതായി, നാം ആസൂത്രണം ചെയ്യാൻ പോകുന്ന പദ്ധതികൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുക എന്നത് അശാസ്യമല്ല. നാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്തുവാനുള്ള അവസരം കൊടുക്കുകയാണ്. ചിലർ നമ്മുടെ വീഴ്ചകളിൽ സഹതാപമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ ഉള്ളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ്. ഒറ്റയ്ക്ക് കർമ്മപഥത്തിൽ വിരാജിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ഊർജം സംസാരത്തിലല്ല പ്രത്യുത നിശബ്ദ പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. മൂന്നാമതായി, ഏകാന്തതയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ്. സമ്പത്ത് ഈശ്വരൻ്റെ വരദാനമാണ്. ആയത് നമ്മുടെ മൂല്യാധിഷ്ഠിത ജീവിതത്തിന് ഉപയുക്തമാക്കുമ്പോൾ അനുഗ്രഹകരമാകും. സുഗമമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അനിവാര്യമാണ് സാമ്പത്തിക സ്ഥിരത. നാലാമതായി, ഒറ്റയ്ക്കിരിക്കുവാനും ഒറ്റയ്ക്ക് താമസിക്കുവാനും ചിലർക്ക് ഭയമാണ്. തനിച്ച് ജീവിക്കുന്നവർക്ക് ഏകാന്തത ഒരു അസുലഭ അവസരമാകണം. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ ക്രിയാത്മകമായ ആശയങ്ങൾ മനസ്സിൽ അങ്കുരിക്കും. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. വായനയിലൂടെ വിജ്ഞാനം നേടുന്നത് വഴി ഏകാന്തതയെ മികച്ച അവസരമാക്കാം. താപസന്മാരും ഋഷിവര്യന്മാരും ധ്യാന നിരതരായിരുന്നത് ഈശ്വരനോടൊപ്പം ആയിരിക്കുവാനാണ്. ഏകാഗ്രതയോടെയുള്ള ഏകാന്തത നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്നതാണ്. നമ്മെ തന്നെ വിശകലനം ചെയ്യുവാനും സ്വയം വിചിന്തനം ചെയ്യുവാനുമുള്ള അവസരമാണ് ഏകാന്തതയുടെ സമയം. വലിയ ചിന്തകരും എഴുത്തുകാരുമൊക്കെ ഏകാന്തതയിലേക്ക് കടന്നുപോയത് അവരുടേതായ ലോകത്തിൽ വ്യാപരിച്ച് തങ്ങളുടെ ഭാവനയിലൂടെ ഉത്കൃഷ്ട കലാസൃഷ്ടികൾ ചമയ്ക്കുവാനാണ്. അഞ്ചാമതായി, മനസ്സിൻ്റെ കരുത്ത് പോലെ പ്രധാനമാണ് ശാരീരിക ആരോഗ്യം. നമ്മുടെ ശരീരം ഒരു ആലയത്തിന് തുല്യമാണ്. ദേവാലയം പരിശുദ്ധമായി പരിരക്ഷിക്കുന്നത് പോലെ ശരീരവും പരിശുദ്ധമാകണം. ഊർജ്ജസ്വലമായ ഒരു ശരീരം ഏകാന്തവാസത്തിന് ഉത്തേജനം നൽകുന്ന ഒരു കവചമാണ്. തനിയെ പൊരുതുന്നവർ ഒരു വിദ്യാർത്ഥിയെപ്പോലെയാകണം. അറിവാണ് ഏറ്റവും വലിയ ആയുധം. നമ്മിൽ നിന്ന് ആർക്കും അതിനെ മോഷ്ടിക്കാനാകില്ല. പുതിയ തലങ്ങളിലൂടെ, പുതിയ പന്ഥാവിലൂടെ അനായാസം ഗമിക്കുവാൻ അറിവ് പ്രചോദനമാകും. യാന്ത്രികതയിൽ നിന്ന് ഏകാന്തതയെ സ്നേഹിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. ദിവാസ്വപ്നങ്ങളുടെ ലോകത്തു നിന്ന് പുറത്തു കടക്കുവാൻ നാം ഏകാന്തതയെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലേക്ക് ഏകാന്തത കടന്നു വരുമ്പോൾ അവയോട് അകലം പാലിക്കാതെ പോസിറ്റീവായി ആസ്വദിക്കുന്നവരാകണം. അവ നമ്മുടെ വ്യക്തിജീവിതത്തിൽ വളരെ സഹായകരമാകും.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്കുട്ടി വർഗീസ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി വഡോദരയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടികൾ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജാമ്യാപേക്ഷകൾ സ്വയം ലിസ്റ്റ് ചെയ്യാനും തീർപ്പാക്കലിന് സമയപരിധി നിശ്ചയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹട്ടിയിലെ ഖാനാപാഡ വെറ്ററിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തമിഴ്നാട്ടിലെ അണ്ണാ ഡിഎംകെ നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17-അംഗ വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നേതാവായി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഉള്ളൂരിന്റെ വചന പദ്ധതി എന്ന കവിത ആലാപനം എച്ച് രാജേഷ്, ഉദയഗീതം തൃശൂർ വി രാമചന്ദ്രൻ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 15. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. രാവിലെ 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി പങ്കെടുത്തത്. 12:00 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര ഭാഗം 14 വാനമ്പാടി, 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര നഴ്സസ് ദിനം, ഡോക്ടർ സിന്ധുയിൽ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1:00 ക്യാമ്പസ് കളേഴ്സ്, 2:00 മായാമുദ്രകൾ, ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂകൾ, 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി കെ ജി താര പങ്കെടുത്തത് പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 തിരൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി, വൈകുന്നേരം 5:20 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലുവീടും തേനീച്ച കൃഷിയും സംരംഭകത്വവും, RS ഗോപകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം, കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം, രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽസി സുകുമാരൻ, PM ദീപ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം.

11:00 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ശുഭദിനാശംസകളോടെ നമസ്തേ അനന്തപുരിയിലേക്ക് സ്വാഗതം. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചന പദ്ധതി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എച്ച് രാജേഷ്.
3: സത്യ

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചന പദ്ധതി എന്ന കവിത. ആലപിച്ചത് എച്ച് രാജേഷ്.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6:00 നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6:00 ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ തൃശൂർ വി രാമചന്ദ്രൻ പാടിയത് കേൾക്കാം. ആദ്യം നാരായണ നിൻ എന്നാരംഭിക്കുന്നു.

ഇന്ന് ഉദയഗീതത്തിൽ തൃശൂർ വി രാമചന്ദ്രൻ പാടിയതാണ് കേട്ടത്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം തുലാഭാരം, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസും എസ് ജാനകിയും.

0: പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കുടുംബ വാർഷിക വരുമാനം 10 ലക്ഷത്തിന് മുകളിലെങ്കിൽ LPG സബ്സിഡി റദ്ദാക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം 10 ലക്ഷം രൂപയിൽ നിന്ന് 14 ലക്ഷമായി ഉയർത്തി ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭേദഗതി ഉത്തരവ്. 2 പതിറ്റാണ്ട് പിന്നിട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂൺ 30 അവസാനിക്കും. ജൂലൈ 1 മുതൽ പുതിയ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ നടപ്പാക്കും. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ശ്രീലങ്ക തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ മെയ് 14 മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
1: പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് കേരളം. നമ്മുടെ നദികളും സസ്യജാലവും മണ്ണും തലമുറകളുടെ കാർഷിക ജ്ഞാനത്തെ അതിന്റെ മടിയിൽ പിടിച്ചിരുത്തി. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പോസ്റ്റ് കാർഡ് പച്ചപ്പിന് പിന്നിൽ വളരുന്ന ഒരു ആശങ്കയുണ്ട്. ജീവനില്ലാത്ത മണ്ണ്, ശുദ്ധമല്ലാത്ത ജലം, എന്തിന് നമ്മുടെ പ്ലേറ്റുകളിലെത്തുന്ന ഭക്ഷണം പോലും ഒരു അദൃശ്യ ചോദ്യവുമായി വരുന്നു. അവ സുരക്ഷിതമാണോ എന്ന്
2: വളരെ കുറഞ്ഞ അളവിലായിരിക്കും. വായുവിലൂടെ ആയാലും ഭക്ഷണത്തിലൂടെ ആയാലും വെള്ളത്തിലൂടെ ഒക്കെ ആയാലും കീടനാശിനികൾ നമ്മുടെ ഉൾപ്പെടെ ജീവജാലങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നുണ്ടാവും.
1: പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യ CEO ദിലീപ് കുമാർ.
2: പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു വ്യാപ്തി എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇതൊരു സ്ലോ പോയിസണിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ക്യാൻസറിന് കാരണമാകുന്ന ഒട്ടേറെ കീടനാശിനികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യുൽപാദനപരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഹോർമോൺ സംബന്ധമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ കീടനാശിനികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് സ്ത്രീകളിലെ PCOD എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്ന രോഗം വ്യാപകമായി കാണപ്പെടുന്നു. ഇതിനൊക്കെ തന്നെ പ്രത്യുൽപാദനപരമായിട്ട് അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായിട്ടുള്ള പരിണിത ഫലങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു വസ്തുത.
1: കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി കേരളത്തിലെ കൃഷി ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയി. പരമ്പരാഗത സമ്മിശ്ര കൃഷി സമ്പ്രദായങ്ങൾ ക്രമേണ രാസവളങ്ങൾ, സിന്തറ്റിക് കീടനാശിനികൾ, കളനാശിനികൾ എന്നിവയെ ആശ്രയിക്കുന്ന ഇൻപുട്ട് ഹെവി കൃഷിരീതികളാൽ മാറ്റിമറിക്കപ്പെട്ടു. ഈ രീതികൾ വേഗത്തിലുള്ള വിളവും എളുപ്പത്തിലുള്ള കീടനിയന്ത്രണവും ഉറപ്പാക്കിയെങ്കിലും അവയുടെ ദീർഘകാല ഫലങ്ങൾ കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചു.
3: കീടനാശിനികള്, പ്രത്യേകിച്ച് രാസകീടനാശിനികള്, ഏതാണ്ട് 1960s പുതിയ വിളവുകൂടിയ ഇനങ്ങളുടെ വരവോടുകൂടി തന്നെ കീടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അതോടുകൂടി തന്നെ ഇത്തരം രാസകീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്ന ഒരു പ്രവണത കാർഷിക മേഖലയിലുണ്ട്.
1: വെള്ളാനിക്കര കാർഷിക സർവകലാശാല പ്ലാനിംഗ് ആൻഡ് ഹെഡ് ഓഫ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബ് ഡയറക്ടർ ഡോക്ടർ ബെറിൻ പത്രോസ്.
3: ഈ കീടനാശിനികളുടെ ഉപയോഗം പലപ്പോഴും അക്കാലത്തെ 1960s നിലനിന്നിരുന്ന ഭക്ഷ്യ ക്ഷാമത്തെയും മറ്റും മറികടക്കുന്നതിന് നമ്മുടെ രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഭക്ഷ്യോത്പാദനത്തിൽ നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഉൾപ്പെടെയുള്ള ഭക്ഷ്യോത്പാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ നിന്ന് ഒരു കയറ്റുമതി ചെയ്യാൻ പ്രാപ്തിയുള്ള രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം ഈ ഉയർന്ന വിളവ് തരുന്ന ഇനങ്ങൾക്കും രാസകീടനാശിനികൾക്കും രാസവളങ്ങൾക്കും ഒക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം രാസവസ്തുക്കളുടെ ഉപയോഗത്തിൽ നമ്മൾ ഒട്ടേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഈ രാസവസ്തുക്കളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റു ജീവജാലങ്ങളെ ബാധിക്കുന്നതാവും. രാസകീടനാശിനികളെ തളിക്കുമ്പോൾ പലപ്പോഴും അത് കീടങ്ങളെ കൂടാതെ മിത്ര കീടങ്ങൾ കൂടി ദോഷകരമായി ബാധിക്കാം. കുമിളനാശിനികളും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ കളനാശിനികളുടെ ഉപയോഗം പലപ്പോഴും മണ്ണിലെ കളകളെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് മണ്ണിലെ മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമായി തീരും.
1: കീടനാശിനികളുടെ അമിത ഉപയോഗത്തിന്റെ ഏറ്റവും ഭയാനകമായ പ്രത്യാഘാതങ്ങളിലൊന്ന് മണ്ണിന്റെയും വെള്ളത്തിന്റെയും മലിനീകരണമാണ്.
2: പ്രധാനമായിട്ടും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, 1, ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, 2, ഇത് എത്രത്തോളം നമ്മുടെ പരിസ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടിയാണ് പ്രധാനമായിട്ടും വരുന്നത്.
1: പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യ CEO ദിലീപ് കുമാർ.
2: പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് 99% കീടനാശിനികളും അതിന്റെ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് കീടനിയന്ത്രണത്തിലേക്ക് എത്തുന്നില്ല എന്നും ഈ 99% നമ്മുടെ പരിസ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതുമായിട്ടുള്ള പഠനങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന കീടനാശിനിയുടെ സിംഹഭാഗവും 100% നമുക്ക് വേണമെങ്കിൽ പറയാം 99% നമ്മുടെ പരിസ്ഥിതിയിലേക്കാണ് വരുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ കീടനാശിനി കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാനുലർ രൂപത്തിലുള്ള കീടനാശിനി

0: സമീപത്തുള്ള അരുവികളിലേക്ക് ഒഴുകുകയോ ചെയ്യുന്നു. കാലക്രമേണ ഇത് കൃഷിഭൂമികളെ മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകളെയും ബാധിക്കുന്നു.
1: കീടനാശിനികളുള്ള ജലമലിനീകരണത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അത് വളരെ ആശങ്കാജനകമായിട്ടാണ്. പച്ചക്കറി, നെൽകൃഷി, തട്ടവിളകൾ എന്നതിലൊക്കെ വളരെ അമിതമായ രീതിയിലും ശാസ്ത്രീയമായ അല്ലാത്ത രീതിയിലും രാസ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്.
0: FACTയിലെ മുൻ ലാബ് മാനേജർ പ്രദീപ് പുരുഷോത്തമൻ.
1: കേരളത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ, ഫെർട്ടിലൈസറുകൾ ഇതൊക്കെ അമിതമായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് മഴവെള്ളത്തോടൊപ്പം വളരെ പെട്ടെന്ന് തന്നെ നദികളിലെ കിണറുകളിലേക്കും ഭൂഗർഭ ജലത്തിലേക്കും എത്തിച്ചേർന്നിട്ട് മലിനമാകാനുള്ള ഒരു സാധ്യത വളരെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ചതാണ്. അപ്പോൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ഒരു മൺസൂൺ മഴയൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് ഈ രാസ വസ്തുക്കളുടെ വ്യാപനം വളരെ വളരെ പെട്ടെന്നായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്. മണ്ണിലങ്ങനെ കിടക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ അത് ജലത്തിൽ അലിഞ്ഞ് ജലസ്രോതസ്സുകളെ മലിനമാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ചെറിയ വിസ്തീർണമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ ജലസ്രോതസ്സുകളെ ബാധിക്കുന്ന രീതിയിലെത്തും. അപ്പൊ ഈ മലിനമായ ജലം തന്നെ പിന്നീട് കുടിവെള്ളമായും കൃഷിയിലും ഭക്ഷ്യ ശൃംഖലയിലും ഒക്കെ എത്തുമ്പോൾ നമ്മുടെ കീടനാശിനികളുടെ ഉപയോഗം ഈ ഒരു തലമുറ മാത്രമല്ല വരുന്ന തലമുറയും ബാധിക്കുന്ന ഒരു വലിയ പരിസ്ഥിതി ദുരന്തമായിട്ട് തന്നെ മാറുന്നു. അതിന് ഏറ്റവും വലിയ കാരണം നമ്മൾ എൻഡോസൾഫാൻ ദുരന്തം കണ്ടതാണ് കേരളത്തിൽ. അത് യഥാർത്ഥത്തിൽ അത് വ്യോമമാർഗം തളിച്ച കീടനാശിനിയാണ്. പക്ഷെ അത് ഫലത്തിൽ അത് മണ്ണിലേക്കും മണ്ണിൽ നിന്നും ജലത്തിലേക്കും പുരുകി ഒന്ന് രണ്ട് തലമുറകളെ തന്നെ വലിയ പ്രശ്നത്തിലാക്കുകയും ചെയ്തതെന്ന് അതിന്റെ ആഘാതം നമുക്ക് ഇത്രയും തെളിയിച്ചതാണ്.
0: ജൈവകൃഷി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കൃഷി ലാഭകരമാക്കാമെന്ന് യുവ കർഷകർ അഭിപ്രായപ്പെടുന്നു.
2: ജൈവകൃഷി ലാഭകരമാണോ അല്ലെങ്കിൽ ജൈവകൃഷിയിൽ കൂടുതൽ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം കർഷകർ നേരിടുന്നുണ്ടോ? ഇത്തരം വിഷയങ്ങൾ ധാരാളമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന്.
0: യുവ ജൈവ കർഷകൻ ആഷിക് ദത്ത് CS.
2: യഥാർത്ഥത്തിൽ ജൈവകൃഷി കൃത്യമായ ചിട്ടയോടുകൂടി പ്ലാനിങ്ങോടും കൂടി ചെയ്താൽ ലാഭകരം തന്നെയാണ്. വിത്തുകളുടെ തിരഞ്ഞെടുപ്പ് മുതൽ നാം സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതാണ്. അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ വിത്തുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് പരിശോധിച്ച ശേഷം മണ്ണിൽ എന്തൊക്കെ മൂലകങ്ങളുടെ അഭാവമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി നിലമൊരുക്കുമ്പോൾ ആ മൂലകങ്ങൾ വളങ്ങളും കൃത്യമായി ചേർത്ത് കൊടുത്ത് വേണം നാം നിലമൊരുക്കേണ്ടത്. അതോടൊപ്പം ജൈവരീതിയിൽ കർഷകർ പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം. കൃത്യമായൊരു പ്ലാനിങ് നമ്മുടെ കീടരോഗ പ്രതിരോധത്തിൽ നമുക്ക് ആവശ്യമാണ്. സസ്യങ്ങൾക്ക് കീടങ്ങൾ ഒന്നു തന്നെ ഇല്ലെങ്കിൽ കൂടിയും കൃത്യമായ ഇടവേളകളിൽ ജൈവരീതിയിൽ നമുക്ക് തന്നെ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്ന കീടനാശിനികൾ തളിക്കുന്നത് ഏറെ സഹായകമാണ്. ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ എപ്പോഴും സംയോജിത കൃഷി മാതൃകകൾ സ്വീകരിക്കുന്നത് ഏറെ ഗുണകരമാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്റെ അനുഭവത്തിലും എനിക്കത് ആണ് മനസ്സിലായിട്ടുള്ളത്.
0: ആത്യന്തികമായി പോസ്റ്ററുകൾക്കും പ്രസംഗങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സ്വപ്നമല്ല ജൈവ കേരളം. മലിനമായ ജലസ്രോതസ്സുകളും തരിശാകുന്ന ഭൂമിയും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലീ രോഗങ്ങളും കർഷക ദുരിതങ്ങളും വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ആവശ്യകതയാണ്.
3: ഇന്നത്തെ കാലഘട്ടത്തിൽ ജൈവ കൃഷിയുടെ പ്രാധാന്യം വളരെ ഏറി വരികയാണ്.
0: വെള്ളായണി കാർഷിക കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രോണമി അസിസ്റ്റന്റ് പ്രൊഫസർ സുഷ VS.
3: എന്നു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രാസവളങ്ങളും രാസ കീടനാശികളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മണ്ണിന്റെ ആരോഗ്യവും അതേപോലെ ആരോഗ്യകരമായ ഭക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൃഷി രീതിയാണ് ജൈവകൃഷി. ഇതിൽ കൂടുതൽ നമ്മൾ ജൈവവളങ്ങളും ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന സൂക്ഷ്മാണു വളങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. അതായത് മണ്ണിലുള്ള പ്രകൃതിക്കും വിളകൾക്കും ഒക്കെ ഗുണം ചെയ്യുന്ന സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തും നമ്മൾ ഈ കൂടുതൽ ജൈവവളങ്ങൾ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ. അതുകൂടാതെ നമ്മൾ ഈ ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണെങ്കിലും ഫലവർഗ്ഗങ്ങളാണെങ്കിലും അത് വളരെ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ്. അതായത് വിഷവിമുക്തവുമാണ്, അതുപോലെ പോഷക സമ്പുഷ്ടവുമാണ്. അതുപോലെ പരിസ്ഥിതി സംരക്ഷണം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് മണ്ണാണെങ്കിലും ജലമാണെങ്കിലും വായു ആണെങ്കിലും ഇതിന്റെയൊക്കെ മലിനീകരണം ഒരു പരിധിവരെ നമുക്ക് ജൈവകൃഷിയിലൂടെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ജൈവ വൈവിധ്യം നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ ഒത്തിരി മിത്ര കീടങ്ങളുണ്ട്. ആ മിത്ര കീടങ്ങൾ തന്നെ നമ്മുടെ വിളകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നതാണ്. അതായത് വിളകളെ ആക്രമിക്കുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ ഒരു സംരക്ഷണം ഇത്തരം കീടങ്ങളിലൂടെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ

0: സംരക്ഷണം ഉറപ്പാക്കാൻ, ജൈവ വൈവിധ്യവും ഉറപ്പാക്കാൻ നമുക്ക് പ്രകൃതി കൃഷിയിലൂടെ സാധിക്കും. ആത്യന്തികമായിട്ട് സുസ്ഥിരതയാണല്ലോ നമ്മൾ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. അതായത് ഭാവി തലമുറയ്ക്കായിട്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നു ജൈവ കൃഷിയിലൂടെ.
1: കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് കുടിക്കാൻ കഴിയുന്ന വെള്ളം, ശ്വസിക്കാൻ കഴിയുന്ന വായു, വിഷം പുരളാത്ത ഭക്ഷണം എന്നിവ അവകാശപ്പെടണമെങ്കിൽ ജൈവ കേരളം എന്നത് ഒരാശയത്തിനപ്പുറം കടന്ന് കൂട്ടായ ഉത്തരവാദിത്തമായി മാറേണ്ടതുണ്ട്. കേരളത്തിന് ജൈവമാകാൻ കഴിയുമോ എന്നതല്ല ചോദ്യം. ജൈവമാകാതെ കേരളത്തിന്
2: പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്യുന്നു.
6: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ 6 നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഈച്ച മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമസ്തേ. അനന്തപുരി 6:45 നുള്ള പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശുമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി.

0: പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ യുഎഇ യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. എൻഡിഎ 3 തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KM മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. ജൂൺ 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 വേണ്ട LPG സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 PM പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 PM നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 PM പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9 നമസ്തേ അനന്തപുരി തുടരുന്നു.

തിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു. ഉദയ സൂര്യ തിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു.

0: ഏറി മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു എന്റെ മനസ്സുണർന്നു.
1: അമൃത ചുംബനം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന യൂസഫ്ലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. നമസ്തേ. അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി വിവരശേഖരണം ആരംഭിച്ചത് എന്നു മുതൽക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി വിവരശേഖരണം ആരംഭിച്ചത് എന്നു മുതൽക്കാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ ഇനി
2: കാർഷിക മേഖലാ വാർത്തകൾ. PDMC പെർട്രോപ്പ് മോർക്രോപ്പ് പദ്ധതിക്ക് PDMC.DA.GOV.IN എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60:40 അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 55% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഈ വർഷം ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്.

0: കൂടുതൽ വിവരങ്ങൾക്ക് 1800 425 2512 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. മണർകാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481237310 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷിക്കാം. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ റാഫ്താർ പദ്ധതിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനും മറ്റ് സംരംഭകത്വ വികസന പരിശീലനങ്ങൾക്കുമായി ഡോ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ് കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശൂർ 680656 എന്ന വിലാസത്തിലോ 9778436265 എന്ന ഫോൺ നമ്പറിലോ വിളിക്കാവുന്നതാണ്. വെള്ളായനി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21-ാം തീയതി ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ R. വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചരിത്രത്തിൽ ഇന്ന് ആധുനിക നഴ്സിംഗ് രംഗത്തിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് May 12. ഇവർ നഴ്സിംഗ് സേവനത്തെ ഒരു ശാസ്ത്രീയ കലയാക്കി മാറ്റുകയും രോഗി പരിചരണത്തിൽ വലിയ വിപ്ലവം കൊണ്ടുവരികയും ചെയ്തു. അവരുടെ സ്മരണാർത്ഥമായാണ് ലോകമെമ്പാടും May 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. യുദ്ധഭൂമിയിലും ആശുപത്രികളിലും അവർ നടത്തിയ നിസ്വാർത്ഥ സേവനങ്ങൾ ഇന്നും ലോകത്തിന് വലിയ മാതൃകയാണ്. ആരോഗ്യമേഖലയിൽ നഴ്സുമാർ നൽകുന്ന അമൂല്യമായ സംഭാവനകളെ ഈ ദിവസം ലോകം ആദരിക്കുന്നു. ഇന്ത്യയിലെ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ജോധ്പൂർ നഗരം സ്ഥാപിതമായത് 1459 May 12 റാവു ജോധയാണ് ഈ നഗരത്തിന് അടിത്തറ പാകിയതെങ്കിലും പിന്നീട് ഇത് ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വളർന്നു. നീല നഗരം എന്നറിയപ്പെടുന്ന ഇവിടം അതിന്റെ കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും ലോകപ്രശസ്തമാണ്. പഴയകാല രാജഭരണത്തിന്റെ ശേഷിപ്പുകൾ ജോധ്പൂരിന്റെ ഓരോ കോണിലും ഇന്നും കാണാം. ഇന്ത്യ ചരിത്രത്തിലെ മരുഭൂമിയിലെ ഏറ്റവും സുന്ദരമായ നഗരങ്ങളിൽ ഒന്നായി ഇത് നിലകൊള്ളുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ബെർലിൻ നഗരത്തിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അവസാനിപ്പിച്ചത് 1949 മെയ് 12 ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഈ ഉപരോധം ശീതയുദ്ധകാലത്തെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഈ ഉപരോധം നീക്കിയത് അന്താരാഷ്ട്ര സമാധാനത്തിനായുള്ള ഒരു വലിയ ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജോർജ് ആറാമൻ രാജാവിന്റെ ഔദ്യോഗിക കിരീടധാരണം നടന്നത് 1937 മെയ് 12. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എഡ്വേർഡ് 8 സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് ജോർജ് ആറാമൻ അധികാരമേറ്റത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ജനതയ്ക്ക് അദ്ദേഹം വലിയ ആത്മവിശ്വാസം പകർന്നു നൽകി. എലിസബത്ത് 2 രാജ്ഞിയുടെ പിതാവായ ഇദ്ദേഹം രാജഭരണത്തിലെ ജനപ്രിയ നേതാക്കളിൽ ഒരാളായിരുന്നു. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജി മഹാരാജ് ഔറംഗസീബിനെ കാണുന്നതിനായി ആഗ്രയിലെത്തിയത് 1666 മെയ് 12. പുരന്തർ ഉടമ്പടിയുടെ ഭാഗമായാണ് അദ്ദേഹം അവിടുത്തെ കൊട്ടാരത്തിൽ എത്തിയത്. എന്നാൽ ഈ സന്ദർശനം പ്രതീക്ഷിച്ചതിലും വലിയൊരു സംഘർഷത്തിലേക്കാണ് പിന്നീട് നയിച്ചത്. ഔറംഗസീബിന്റെ തടവിലാക്കപ്പെട്ട ശിവജി പിന്നീട് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ചരിത്രത്തിലെ വലിയൊരു വീരഗാഥയാണ്. പ്രശസ്ത ഹിന്ദി കവിയും സാഹിത്യകാരനുമായ ശംഷേർ ബഹാദൂർ സിംഗ് 1993 മെയ് 12 അന്തരിച്ചത്. നൂതനമായ കവിതാ ശൈലികളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും അദ്ദേഹം ഹിന്ദി കവിതയെ സമ്പന്നമാക്കി. ഗ്രാമീണ ജീവിതത്തെയും മനുഷ്യഭാവങ്ങളെയും തന്റെ കവിതകളിൽ അദ്ദേഹം മനോഹരമായി ആവിഷ്കരിച്ചു. നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരു വലിയ സമ്പത്താണ്. ചൈനയിലെ സിച്ചുവാനിൽ 2008 മെയ് 12 ഭീകരമായ ഭൂകമ്പത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ വലിയ ദുരന്തത്തിൽ ഇന്ത്യ അയൽരാജ്യമെന്ന നിലയിൽ വലിയ സഹായങ്ങളും അനുശോചനങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം ഓർമ്മിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായപ്പോൾ ലോകം ഒന്നടങ്കം അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിത്. ലോക പ്രശസ്ത ബേസ്ബോൾ താരം യോഗി ബെറ 1925 മെയ് 12 ജനിച്ചത്. അദ്ദേഹം ഒരു മികച്ച കായിക താരം മാത്രമല്ല, തന്റേതായ തത്വചിന്തകൾ കൊണ്ടും ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന്റെ ലളിതമായ വാക്കുകൾ പലപ്പോഴും വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ബേസ്ബോൾ ലോകത്ത് റെക്കോർഡുകൾ ഭേദിച്ച അദ്ദേഹം ഇന്നും ഒരു ഇതിഹാസമായി നിലനിൽക്കുന്നു. ലോക പ്രശസ്ത സംഗീത സംവിധായകനായ ബർട്ട് ബക്രാക്ക് 1928 മെയ് 12 ജനിച്ചത്. 20th century ഏറ്റവും സ്വാധീനമുള്ള അമേരിക്കൻ സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പോപ്പ് സംഗീതത്തിന് ഒരു പുതിയ ഭാവുകത്വം നൽകിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് പ്രിയപ്പെട്ടതാണ്.
3: ചരിത്രത്തിൽ ഇന്ന്
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി പി സുശീല പാടിയ ഒരു ഗാനം കേൾക്കാം. കുറുപ്പിന്റെ കണക്കു പുസ്തകം എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് എസ് രമേശൻ നായർ, സംഗീതം ബാലചന്ദ്രമേനോൻ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ സമയം 7:15.
4: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
5: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് സൂര്യാഘാതത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
6: ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്നത്. ഇത് പ്രധാനമായും രണ്ട് തരത്തിൽ സംഭവിക്കാം, അതായത് എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്കും നോൺ എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്കും. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആളുകളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ കഠിനമായ വ്യായാമം ചെയ്യുകയോ കഠിനമായ ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് എക്സേർഷണൽ, അതായത് അധ്വാനം കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ചില രോഗാവസ്ഥയുള്ളവരിൽ, പ്രത്യേകിച്ചും പ്രമേഹ രോഗമുള്ളവര്, മറ്റെന്തെങ്കിലും ഔഷധം സ്ഥിരം കഴിക്കുന്നവര്, അതുപോലെ തന്നെ മറ്റ് തീവ്രമായ ആരോഗ്യ പ്രശ്നമുള്ളവര്, ഇവരിലെല്ലാം തന്നെ അമിത അധ്വാനം ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് പ്രായമായവര്, കുട്ടികള് എന്നിവരിലൊക്കെ അമിത അധ്വാനം ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന സൂര്യാഘാത ലക്ഷണമാണ് നോൺ എക്സേർഷണൽ, അതായത് അമിത അധ്വാനമൊന്നും ഇല്ലാതെ തന്നെ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ശരീരത്തിൽ ആവശ്യമായ ജലാംശം കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന, പ്രധാനമായും ഡീഹൈഡ്രേഷൻ അവസ്ഥയാണ് സൂര്യാഘാതത്തിലേക്കും സൂര്യതാപത്തിനും ഒക്കെ വഴിതെളിക്കുന്നത്. അതായത് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് മുന്ന് തന്നെ ഹീറ്റ് എക്സോഷൻ, അതായത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ശക്തി കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിൽ കാണുന്ന ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ സൂര്യാഘാതത്തിലേക്ക് എത്താതെ നമ്മുടെ ശരീരത്തെയും രക്ഷിക്കാവുന്നതാണ്. ശരീരത്തിന്റെ താപനില അമിതമായി ഉയരുന്നു, ത്വക്ക് തണുക്കുന്നു, വിയർപ്പ് ഉണ്ടാകും, തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, ക്ഷീണം, തലചുറ്റല്, ചിലപ്പോൾ ബോധക്ഷയം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ തന്നെ നമ്മൾ വേണ്ട പരിരക്ഷ നൽകിയാൽ സൂര്യാഘാതം എന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. സൂര്യാഘാതമാകുമ്പോൾ ശരീരത്തിന്റെ താപനില വളരെ കൂടുതലാകുന്നു, നമ്മുടെ തൊലിപ്പുറം ചൂട് മാറി തണുത്തതാകുന്നു, വരണ്ടതാകുന്നു, ശരീരത്തിന്റെ ശ്വസന വേഗം കൂടുന്നു, പൾസ് റേറ്റ് കൂടുന്നു, വിയർപ്പുന്നത് നിൽക്കുന്നു, ബോധക്ഷയം, ചിലപ്പോൾ ശരീരത്തിന്റെ താപനില കുറയുന്നത് കൊണ്ട് തന്നെ മറ്റ് ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയും ജന്നി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഇത്തരം അവസ്ഥ വരാൻ സാധ്യത കൂടുതലുള്ളവര്, പ്രായമാധിക്യമുള്ളവര്, മദ്യപാന ശീലമുള്ളവര്, അമിതവണ്ണമുള്ളവര്, ദീർഘകാല രോഗമുള്ളവര്, ഡയബറ്റീസ്, എന്തെങ്കിലും ആന്റി അലർജിക് മരുന്നുകൾ ഉപയോഗിക്കുന്നവര്, മാനസിക രോഗത്തിന്റെ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവരൊക്കെയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൂര്യതാപത്തിനുള്ള അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. അത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർ ആ സമയത്ത് കുറച്ച് വിശ്രമിക്കുക, മതിയായ വെള്ളം കുടിക്കുക, കാപ്പി, മദ്യം, കാർബണേറ്റഡ് ആയിട്ടുള്ള മറ്റ് പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക, ലഘുവും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം അമിതാധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നവർ ജോലി ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുന്നേ തന്നെ വെള്ളം കുടിക്കുക. അതിനുശേഷം അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ഓരോ 1.5 മണിക്കൂർ ഇടവിട്ടും വെള്ളം കുടി ശീലമാക്കുകയും വേണ്ടതാണ്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് സൂര്യാഘാതത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജെ പി സിദ്ധി.
4: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
11: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദ നവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ജലസ് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു. നമസ്തേ. അനന്തപുരിയിൽ ഇനി കെ ജയകുമാർ രചന നിർവഹിച്ച് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം കിഴക്കുണരും പക്ഷി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ദാദാ അബ്ദുള്ളയുടെ കേസിന്റെ ആവശ്യത്തിനായാണ് ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിലേക്ക് പോയിരുന്നത്. ദാദാ അബ്ദുള്ളയ്ക്ക് ഡർബാനിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥാനവും സ്വാധീനശക്തിയും പ്രിട്ടോറിയയിൽ തായാബ്ജിക്കുമുണ്ടായിരുന്നു. വസ്തുതകളെ സംബന്ധിച്ചും നിയമത്തെ സംബന്ധിച്ചും കുഴപ്പം പിടിച്ച പല പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള കേസിലുണ്ടായിരുന്നു. ഇരുകക്ഷികളും അവിടത്തെ പ്രമാണികളായ ബാരിസ്റ്റർമാരെ അവരവരുടെ കേസ് നടത്താൻ ഏൽപ്പിച്ചിരുന്നു. തന്റെ കക്ഷിയുടെ കേസ് പഠിക്കുന്നതിൽ ഗാന്ധി വലിയ ശ്രദ്ധയും ഉത്സാഹവും പ്രദർശിപ്പിച്ചു. താൻ ശേഖരിച്ചിരുന്ന വിവരങ്ങൾ സ്വീകരിക്കുവാൻ അറ്റോണി എത്രമാത്രം തയ്യാറാകുമെന്നും അറ്റോണി നൽകുന്ന വിവരങ്ങൾ കേസ് നടത്തുന്ന ബാരിസ്റ്റർ എത്രത്തോളം സ്വീകരിക്കുമെന്നും അറിയുവാൻ ഗാന്ധിക്ക് വലിയ ഔത്സുക്യമായിരുന്നു. ദാദാ അബ്ദുള്ള തന്നിലർപ്പിച്ച വിശ്വാസം തികച്ചും ന്യായീകരിക്കണം എന്ന് ഗാന്ധി നിശ്ചയിച്ചു. കണക്കിനെ സംബന്ധിച്ച് ഇരുകക്ഷികളും തമ്മിൽ നടന്ന കത്തിടപാടുകൾ ശ്രദ്ധാപൂർവം വായിച്ചു. കച്ചവടക്കാർ കണക്കുവയ്ക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ഗാന്ധി നല്ലപോലെ മനസ്സിലാക്കി. ഇരുകക്ഷികളും തമ്മിലുണ്ടായ കത്തിടപാടുകളെല്ലാം ഗുജറാത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ഗാന്ധിയായിരുന്നു. കേസിനെ സംബന്ധിച്ച് ഇരുകക്ഷികളെക്കാളും അറ്റോണിയെക്കാളും വിവരങ്ങൾ അറിയുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. വസ്തുതകളെ ക്രമപ്രകാരവും അന്യോന്യ ബന്ധമനുസരിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കേസിന്റെ വിജയത്തിനുള്ള അസ്ഥിവാരം ഉറപ്പിച്ചതായി കരുതാം എന്ന് പ്രസിദ്ധനായൊരു ബാരിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഗാന്ധിജി ഓർത്തു. കോടതി മുമ്പാകെ വിചാരണയ്ക്ക് വരുന്ന ഒരു കേസ് വിജയിപ്പിക്കുന്നതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ആദ്യമായി കേസിനെ സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കുക, പിന്നെ അതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിക്കുക, അവസാനമായി ആ കേസ് ഏതൊരു ജഡ്ജിയുടെ മുമ്പാകെയാണോ വിചാരണയ്ക്ക് വരുന്നത് ആ ജഡ്ജിയുടെ സ്വഭാവവും സമ്പ്രദായവും ആ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യേകമായി അറിയണമെന്ന് ആഗ്രഹിക്കാനിടയുള്ള വസ്തുതകളും പഠിച്ചു വയ്ക്കുക. ഈ 3 കാര്യങ്ങളും ഗാന്ധിജി നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. കേസിലെ തർക്കവിഷയങ്ങളും തെളിവെടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിക്കുമ്പോൾ വിചാരണ കുറേക്കാലം നീണ്ടു നിൽക്കാൻ ഇടയുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. അങ്ങനെ നീണ്ടു നിൽക്കുന്നതായാൽ ഇരു കക്ഷികൾക്കും അത് സാമ്പത്തികമായ നഷ്ടത്തിനും ബുദ്ധിമുട്ടിനും കാരണമാകും. ഈ അഭിപ്രായം തായാബ്ജി ഷേട്ടുവിനോടും ഗാന്ധിജി പറയുകയുണ്ടായി. കേസ് കോടതി മുമ്പാകെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇരു കക്ഷികൾക്കും സമ്മതനായ ഒരു മധ്യസ്ഥന്റെ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഗാന്ധി ഉപദേശിച്ചു. ഇരു കൂട്ടരും അതിന് സമ്മതിച്ചു. ഗാന്ധി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് കേസുകൾ തമ്മിൽ തീർക്കുന്നതിന് ഇരുകക്ഷികളെയും ഉപദേശിക്കുക പതിവായിരുന്നു. തന്റെ ഈ അനുഭവത്തെക്കുറിച്ച് ഗാന്ധി പറയുകയാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിന്റെ കടമയെപ്പറ്റി എനിക്ക് ശരിയായ ബോധ്യമുണ്ടായി. മനുഷ്യ സ്വഭാവത്തിന്റെ നല്ല വശം കണ്ടറിയുന്നതിന് കഴിഞ്ഞു. അകന്നു നിൽക്കുന്ന രണ്ട് കക്ഷികളെ യോജിപ്പിക്കുവാനാണ് ഒരു വക്കീൽ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഈ അഭിപ്രായം എന്റെ ഹൃദയത്തിൽ വേരൂന്നി. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് ഈ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ശ്രമിച്ചു. അതുകൊണ്ട് എനിക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പണം പോലും. എന്റെ ധർമ്മബോധത്തിന് ക്ഷതവും പറ്റിയില്ല. അങ്ങനെ ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചു. എതിർകക്ഷിക്ക് വെറുപ്പ് തോന്നാത്ത വിധം കേസ് ഭംഗിയായി തീർക്കുവാൻ കഴിഞ്ഞതിൽ ഗാന്ധിക്ക് അത്യധികം സന്തോഷമുണ്ടായി. 6 മാസത്തോളം ഗാന്ധി പ്രിട്ടോറിയയിൽ താമസിച്ചു. ഈ കാലത്തിനിടയിൽ തന്റെ ജീവിതത്തെ ഒരു പുതിയ പന്ഥാവിലേക്ക് തിരിക്കുന്നതിന് സഹായിച്ച പല അനുഭവങ്ങളും ഗാന്ധിക്കുണ്ടായി. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള താൽപര്യം ആദ്യമായി ഉണ്ടായത് അവിടെ വെച്ചാണ്. അതിനുള്ള പ്രാപ്തി തനിക്കുണ്ടെന്ന് മനസ്സിലായതും അവിടെ വെച്ച് തന്നെ. ബാരിസ്റ്ററുടെ നിലയിൽ പ്രാക്ടീസിനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിൽ പരിചയം സമ്പാദിക്കുന്നതിനും പ്രിട്ടോറിയയിലെ താമസം ഗാന്ധിക്ക് അവസരമുണ്ടാക്കി.
0: ഗാന്ധി സ്മൃതി. ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
4: അല്ല ഇത് എവിടെ സംഭവം?
3: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
4: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
5: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9 4 9 5 9 6 4 3 2 1

0: മറ്റൊരു നമ്പർ 9496553211. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി ബിച്ചു തിരുമല രചിച്ച ഒരു ഗാനം കേൾക്കാം. എ ടി ഉമറിന്റെ സംഗീതത്തിൽ പാടിയത് S. ജാനകി. ചിത്രം മനസ വാച കർമ്മണ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തൊഴിൽ ദർശനം.

0: അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.uraniumcorp.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.uraniumcorp.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 23. ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 383 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സ്റ്റേഷൻ കൺട്രോളർ, ട്രെയിൻ ഓപ്പറേറ്റർ 89, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 4, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് 38, മെയിൻറ്റൈനർ ഫിറ്റർ 22, മെയിൻറ്റൈനർ ഇലക്ട്രിക്കൽ 129, മെയിൻറ്റൈനർ ഇലക്ട്രോണിക്സ് 101. തിരഞ്ഞെടുപ്പിനായി നടത്തുന്ന പരീക്ഷയ്ക്ക് ഗുജറാത്തി ഭാഷാ പരിജ്ഞാനം പരിശോധിക്കുന്ന 20 ചോദ്യങ്ങളും ഉണ്ടാകും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 28. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.gujaratmetrorail.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.gujaratmetrorail.com. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ അസമിലെ ജോർഹട്ടിലുള്ള നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവ് 9, പ്രായം 25 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 1, പ്രായം 27 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 4. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.neist.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.neist.res.in. ഇന്ത്യൻ ആർമിയിൽ സിവിലിയൻ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 190 ഒഴിവുണ്ട്. യോഗ്യത 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. പ്രൈവറ്റ് ബോർഡ് എക്സ്ചേഞ്ച് PBX ബോർഡ് കൈകാര്യം ചെയ്യുന്നതിൽ കുറഞ്ഞത് 6 മാസത്തെ പരിചയം. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം sunshine.rice@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി sunshine.rice@nic.in. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://indianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://indianarmy.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 31. ബംഗളൂരുവിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 45 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, സീനിയർ മാനേജർ, ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് 27, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, റെയിൽ ആൻഡ് എഞ്ചിൻ പ്രോജക്ട് 8, അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, ഹിന്ദി, രാജ്ഭാഷ 1, സീനിയർ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആൻഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സിവിൽ, R&D, മാർക്കറ്റിംഗ്, സർവീസസ്, മെയിൻ്റനൻസ് 9. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bemlindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bemlindia.in.
1: തൊഴിൽ ദർശനം. കൈതപ്പുറം രജനിയും സംഗീത സംവിധാനവും നിർവഹിച്ച ഗാനമാണ് അടുത്തത്. യേശുദാസ് പാടിയത്. ചിത്രം തീർത്ഥാടനം.

0: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ

0: ഫാദർ, ബേബി ചേച്ചിക്ക് ഇപ്പോഴും ചില തോന്നലുകൾ ബാക്കിയുണ്ട്. ഇന്നലെ എന്നോട് സംസാരിച്ചിരുന്നു.
1: എന്ത് തോന്നലുകൾ? ഇന്നലെ പള്ളിമേടയിൽ വന്നിരുന്നു, വളരെ നോർമലായി സംസാരിച്ചു. പ്രകാശനെ കാണാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു.
0: ആ, വന്നിരുന്നു ഫാദർ. അപ്പോഴാണ് എന്നോട് സംസാരിച്ചത്. ചേച്ചിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ചേച്ചിക്ക് യാതൊരു ക്ഷീണവും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അടങ്ങുന്നില്ല. മാർഗരറ്റ് ആണെങ്കിൽ സ്ഥലത്തുമില്ല.
1: അതത്ര കാര്യമാക്കണ്ട പ്രകാശ്, നമ്മളതിന് ഗൗരവത്തിൽ ചെവി കൊടുക്കുകയും വേണ്ട. പൊതുവേ അപവാദത്തിനിരയാകുന്നവർക്ക് ലോകം മുഴുവൻ അവരെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നും. അതൊട്ടും കാര്യമാക്കണ്ട.
0: അല്ല, അങ്ങനെ മതിയോ? അപവാദം ഒരു മനഃശല്യം തന്നെയല്ലേ ഫാദർ? അതത്ര വേഗം അടങ്ങുമോ?
1: അപവാദത്തെക്കുറിച്ച് MB നാരായണപിള്ള ഒരിക്കലും എഴുതി, ഏത് അപവാദവും മൊത്തം ജനസംഖ്യയിൽ കുറഞ്ഞൊരു 1% ആളുകൾക്കിടയിലാണ് പ്രചരിക്കുന്നത്, ബാക്കി മനുഷ്യർക്ക് നമ്മളൊരു പ്രശ്നമേ അല്ല എന്ന്.
0: പക്ഷേ ഫാദർ, ഏറ്റവും അടുത്ത സർക്കിളുകളിലാണ് അപവാദം പരക്കുന്നത്. അതാണ് പ്രശ്നം.
1: നമ്മൾ ഇൻവോൾവ് അല്ലാത്ത കാര്യങ്ങളിലാണ് മനുഷ്യർ അപവാദം പറയുന്നതെങ്കിൽ അതിനെ ചങ്കൂറ്റത്തോടെ അവഗണിച്ചാൽ മതി, താനെ അടങ്ങിക്കൊള്ളും. നമ്മൾക്കതിൽ പങ്കുണ്ടെങ്കിൽ അതൊരു തിരുത്തലിനുള്ള സന്ദർഭമായി കരുതുക.
0: അനുഭവിക്കുന്നവർക്ക് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് ഫാദർ. ചേച്ചി വിശ്വസിക്കുന്നത് കുട്ടപ്പായി കഥകൾ പ്രചരിപ്പിച്ചു എന്നാണ്.
1: അതിൽ വാസ്തവമുണ്ടോ?
0: ഫാദറിനറിയില്ലേ, അവൻ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, വരും വരായിക ആലോചിക്കില്ല. അവൻ പറഞ്ഞു നടന്നു കാണും. അവനൊരു വാർത്താ ഏജൻസിയല്ലേ.
1: നമുക്കതൊരു തമാശയാണെങ്കിലും പൊതുവേ നല്ലതല്ല. പ്രകാശ് കുട്ടപ്പായിയോട് കുറച്ച് ഗൗരവമായി സംസാരിക്കണം. ഈ പറഞ്ഞു നടക്കൽ നല്ല ശീലമല്ല എന്നുപദേശിക്കണം. അതൊഴിവാക്കിയാൽ കുട്ടപ്പായി നല്ല മിടുക്കനായ ആളല്ലേ?
0: അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ എപ്പോഴും പറയാറുള്ളതാണ്, അന്നപൂർണ ചേച്ചി നല്ല തല്ലും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം.
1: അനാമിക വന്നിട്ടുണ്ടല്ലോ, അനാമിക ബേബിയെ കാണട്ടെ. അതിനു മുമ്പ് ഗംഗാധരനുമായി സംസാരിക്കട്ടെ, ഒക്കെ നേരെയാകും.
2: ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുതെന്ന്. എടാ കുട്ടപ്പായി, നിനക്ക് ചെവി കേക്കില്ലേ?
3: ഓ അയ്യോ, എന്തിനാ ചേച്ചി ഇങ്ങനെ അടിക്കുന്നത്? എന്റെ മുതുക് വേദനിക്കുന്നു.
2: ഞാൻ ഇവിടെ തൊട്ടടുത്ത് നിന്ന് നിന്നോട് സംസാരിച്ചിട്ട് അവൻ കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അപ്പ ചിലപ്പോ അടിയൊക്കെ കിട്ടും.
3: ചേച്ചിക്ക് കണ്ടൂടെ, ഞാനൊരു ജോലി ചെയ്യുമല്ലേ.
2: പിന്നെ മല മറിക്കുമല്ലേ. പണ്ടേ നിന്റെ പരിപാടിയാണ്, എന്തെങ്കിലും സീരിയസ് ആയി പറയാൻ വരുമ്പോ പുസ്തകം അടുക്കൽ, ഒരു ചെറിയ നമ്പർ.
3: എനിക്ക് ടെൻഷൻ വരുമ്പോ ഞാൻ ഈ പുസ്തകങ്ങൾക്ക് അടുത്ത് വരും, അതൊക്കെ അടുക്കിയും മാറ്റിയും നിൽക്കും. അപ്പോ എനിക്ക് പണിക്കരി സാറിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അതൊരു ബലമാണ്.
2: അത് നീ പറയുന്ന ശരിയാ. ഈ ചാരുകസേരയും എഴുത്തുപലകയും പേനകളും മുറുക്കാഞ്ചലും ഒക്കെ കാണുമ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് തോന്നും.
3: മറ്റെന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ എന്നും ഇതൊക്കെ തുടച്ചു വയ്ക്കും. അതുപോലെ അമ്മയുടെ മുറിയും. അവരിവിടെ നിന്ന് പോവരുതായിരുന്നു.
2: ഗംഗാരേട്ടൻ വരുന്നുണ്ട്, ബേബി ചേച്ചിയും ഉണ്ട് കൂടെ.
3: എന്റെ ചേച്ചി, അവർക്കിപ്പോഴും എന്നെ സംശയമാണ്. ഞാനൊന്ന് മാറി നിൽക്കാം.
2: എന്നാ വേഗം മാറിക്കോ. ഗംഗാരേട്ടാ, ബേബി ചേച്ചി വാ, കയറി ഇരിക്ക്.
4: അനു, കണ്ടിട്ട് എത്ര നാളായി. ഇവിടെ എന്തൊക്കെ നടന്നു? അനു പോയതിൽ പിന്നെ കൂടുതൽ കുഴപ്പമായി. ഒരു ഡോക്ടർ മാർഗരറ്റ് വന്നാണ് എന്നെ രക്ഷിച്ചത്.
5: അനുക്കുഞ്ഞു പോയതിൽ പിന്നെ എനിക്ക് നല്ല ടെൻഷനായി. പ്രകാശ് കുറച്ച് ഗൗരവക്കാരനാണല്ലോ, അനുവിനോടാകുമ്പോ സ്വാതന്ത്ര്യമുണ്ട്.
2: ഇപ്പൊ എന്തായാലും എല്ലാം കലങ്ങിത്തെളിഞ്ഞല്ലോ.
4: എന്ന് പറയാറായിട്ടില്ല, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ വിശ്വാസ്യത ആരും മടക്കിത്തരും?
5: ഇതൊക്കെ എന്ത് തോന്നലാ ബേബി? നീ ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറും സ്കൂളിലെ ടീച്ചറുമാണ്. ഒരാളും നിന്നെ കുറ്റം പറയില്ല. നീ സ്വയം സൃഷ്ടിച്ച കാര്യങ്ങളാ എല്ലാം.
2: ഗംഗാരേട്ടാ, ദേഷ്യപ്പെടല്ലേ. ബേബി ചേച്ചി, ഒരാളും ചേച്ചി ഇതിൽ ഒരു കക്ഷിയായി കാണുന്നില്ല. നാട്ടിലിറങ്ങി നോക്ക്, സംശയം മാറും.
4: എനിക്കറിയത്തില്ല അനു, എന്റെ തോന്നൽ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നു എന്നാ. ഡോക്ടർ മാർഗരറ്റ് എന്നെ ശരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും ഗംഗാരേട്ടനാണെങ്കിൽ എപ്പോഴും ദേഷ്യവും.
5: എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എന്ന് തുടങ്ങിയതാ എന്റെ ഈ അലച്ചിൽ. ഓ, എന്തൊരു ജീവിതം!
2: ഗംഗാരേട്ടാ, എല്ലാം നേരെയാവും. ചേച്ചി, നമ്മള് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. തിരുക്കുറളിൽ പറയുന്നുണ്ട്, സ്വന്തം തെറ്റ് കണ്ടെത്തി തിരുത്തി ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് ഒരു സങ്കടവും വരില്ല എന്ന്.
4: ഓ, തിരുക്കുറൽ കൗണ്ടർ പഠിപ്പിച്ചതായിരിക്കും. തമിഴ് ട്യൂഷനൊക്കെ തുടങ്ങിയല്ലേ?
5: ഇപ്പൊ ശരിയായി, നീ നോർമലായി, നീ അസൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. ആ അനു, ഞങ്ങൾ ഇറങ്ങുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
9: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
11: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
13: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
12: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
14: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
15: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താണെന്നറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങള് ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങള് പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഗായത്രി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്നും പ്രധാനമന്ത്രി വഡോദരയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളാണ് നരേന്ദ്രമോദി സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സേഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി 2ാം തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിൽ ഭരണമേൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശം. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് 3 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളും സംഭവിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ആദ്യം പറയാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി വിവരശേഖരണം ആരംഭിച്ചത് എന്ന് മുതൽക്കാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ശരി ഉത്തരം 2026 ഏപ്രിൽ 1. പ്രശസ്ത മണൽ ശില്പകലാകാരൻ സുദർശൻ പട്നായിക്കാണ് സെൻസസ് 2027ന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ഇന്നത്തെ ചോദ്യവും ഉത്തരവും മറക്കണ്ട. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി വിവരശേഖരണം ആരംഭിച്ചത് 2026 ഏപ്രിൽ 1. നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ഗാനമാണ് ചിത്രപാടിയത്. ന്യായവിധി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ഷിബു ചക്രവർത്തി, സംഗീതം എം കെ അർജുനൻ.

0: 216 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: നമസ്തേ. അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
6: നിരൂപകയും പ്രഭാഷകയും അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായിരുന്ന ബി ഹൃദയകുമാരി 1930 സെപ്റ്റംബർ 1 ആറന്മുള വാഴപ്പള്ളി തറവാട്ടിൽ സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ ബോധേശ്വരന്റെ മകളായി ജനിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും MA ബിരുദം നേടി. സംസ്ഥാനത്തെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപികയായി. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായി വിരമിച്ചു. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ സമിതി അധ്യക്ഷയും സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള കരിക്കുലം കമ്മിറ്റി അംഗവുമായിരുന്നു. വള്ളത്തോൾ കൃതികൾ ഇംഗ്ലീഷിലേക്കും ടാഗോർ കൃതികൾ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, റോമൻ കവിതകളിലെ കാൽപ്പനികതയെക്കുറിച്ച് എഴുതിയ കാൽപ്പനികത എന്ന പഠനം അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു. ഓർമ്മകളിലെ വസന്തകാലം, വള്ളത്തോൾ, നന്ദിപൂർവം തുടങ്ങിയ നിരവധി രചനകൾ അവർ നടത്തി. വനിതാരത്നം പുരസ്കാരം, ക്യാപ്റ്റൻ പുരസ്കാരം, ഗുപ്തൻ നായർ പുരസ്കാരം, സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റി പുരസ്കാരം എന്നിവയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2014 നവംബർ 8 ഹൃദയകുമാരി അന്തരിച്ചു.
7: നിങ്ങളുടെ ഭാഗ്യക്കേടുകൾക്ക് നിങ്ങൾ അന്യരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം തൃപ്തികരമല്ലെന്നർത്ഥം. സ്വയം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടിത്തുടങ്ങിയെന്നർത്ഥം. അവനവനെയോ മറ്റുള്ളവരെയോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു എന്ന് പറയാം. ഇത് എപ്പിക്ടെറ്റസിൻ്റെ വാക്കുകൾ. അദ്ദേഹം പണ്ടത്തെ റോമിലെ ഒരു തത്വജ്ഞാനിയായിരുന്നു. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? തോൽവികൾ, അപകടങ്ങൾ, അപമാനങ്ങൾ, രോഗങ്ങൾ എന്നിങ്ങനെ എന്തെല്ലാം ഭാഗ്യക്കേടുകൾ ഒരു ജീവിതത്തിൽ സംഭവിക്കാം. പലപ്പോഴും നമുക്ക് നമ്മുടെ ഭാഗ്യദോഷത്തോടുള്ള സമീപനം വളരെ ബാലിശ്യമാണ്. അന്യരെ കുറ്റപ്പെടുത്തുകയാണ് പലരും ചെയ്യാറുള്ളത്. കൂട്ടുകാർ, സഹപാഠികൾ, അധ്യാപകർ, അച്ഛനമ്മമാർ എന്നിങ്ങനെ തുടങ്ങി സമൂഹത്തെ മൊത്തത്തിലും സർക്കാരിനെ പ്രത്യേകിച്ചും കുറ്റപ്പെടുത്താം. കാലാവസ്ഥയെ കുറ്റപ്പെടുത്താം. ദൈവത്തിനെയാണ് കുറ്റപ്പെടുത്താൻ ഏറ്റവും എളുപ്പം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് അധ്യാപകർ നേരെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. പനി പിടിക്കാൻ കാരണം കുട എടുക്കാത്ത നേരം തന്നെ ദൈവം മഴ പെയ്യിച്ചതാണ്. ഈ വിധം ബാലിശ്യമായ കുറ്റാരോപണങ്ങളെക്കാളും കേൾക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധേയമെന്ന് തോന്നുന്നത് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പിൻബലത്തോടെ ചിലർ എത്തിച്ചേരുന്ന ചില കണ്ടെത്തലുകളാണ്. ഉദാഹരണമായി, കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കിട്ടിയതോ സ്വന്തം വീഴ്ചകൾക്ക് കാരണമായി പറഞ്ഞു ഫലിപ്പിക്കുന്നവരുണ്ട്. ചെറുതും വലുതുമായ എല്ലാ ഭാഗ്യദോഷങ്ങൾക്കും പുറം ലോകത്ത് കാരണമന്വേഷിക്കുന്നത് ഒരു മാനസിക വൈകല്യമാണ്. വസ്തുനിഷ്ഠമായിട്ട് അവനവൻ്റെ അനുഭവങ്ങളിൽ അവനവനുള്ള പങ്ക് നോക്കിക്കാണുവാനുള്ള കഴിവില്ലായ്മയാണ്. അവനവനെപ്പറ്റിയുള്ള അതിരുകവിഞ്ഞ മതിപ്പിനെ നിയന്ത്രിക്കാനുള്ള ശിക്ഷണമില്ലായ്മ ഇതിൽ കാണാം. അതിനെപ്പറ്റിയാണ് എപ്പിക്ടേറ്റസ് നിങ്ങളുടെ വിദ്യാഭ്യാസം തൃപ്തികരമല്ലെന്ന് മയത്തിൽ പറഞ്ഞത്. വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യന് വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. എന്റെ പരാജയത്തിന് ഞാനല്ലേ കുറ്റക്കാരൻ എന്ന് യുക്തിപൂർവം അന്വേഷിച്ചു തുടങ്ങുന്നയാൾ അവനവനെ കുറെയൊക്കെ നിസ്സംഗതിയോടെ നോക്കിക്കാണാൻ ആരംഭിക്കുകയാണ്.
6: ഇന്ന് കാലം സാക്ഷി നമ്മൾ കേട്ടത് ബി ഹൃദയകുമാരിയുടെ ശബ്ദം.

ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം എന്നെ ഞാൻ തേടുന്നു. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നമസ്തേ അനന്തപുരയിൽ, ഇനി നമുക്ക് ചുറ്റും. ഭാരത സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം, നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി പാസ്പോർട്ട് ലഭ്യമാക്കുന്നതിനായി ഭിന്നശേഷിക്കാർക്കുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം ഇന്നും നാളെയും മറ്റന്നാളും ഈ സ്ഥാപനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും അല്ലാത്തവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൺലൈനായോ അക്ഷയ സെന്റർ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കുകയും ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ പേര് സ്ലോട്ടായി തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. 8590516669 എന്ന മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ ഇനി പറയുന്ന ലാൻഡ് നമ്പറിലോ ആണ് ബന്ധപ്പെടേണ്ടത്. 0471250371 നമ്പറുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. മൊബൈൽ നമ്പർ 8590516669, ലാൻഡ് നമ്പർ 0471250371. പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, അടിയന്തര അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി ജല അതോറിറ്റിയുടെ അരുവിക്കരയിലെ 72 MLD 75 MLD ജലശുദ്ധീകരണശാലകളിൽ ഉൽപാദനം നിർത്തിവെക്കുന്നതിനാൽ ഈ മാസം 15-16 തീയതികളിൽ കോർപ്പറേഷൻ പരിധിയിലെ 50 വാർഡുകളിൽ ജലവിതരണം മുടങ്ങും. ഈ മാസം 15 രാവിലെ 8 മുതൽ 16 രാവിലെ 6 വരെയാണ് ജലവിതരണം തടസ്സപ്പെടുക. വലിയതുറ, വള്ളക്കടവ്, അമ്പലത്തറ, കമലേശ്വരം, കളിപ്പാങ്കുളം, ആറ്റുകാൽ, മണക്കാട്, ശ്രീവരാഹം, പൂന്തുറ, പുത്തൻപള്ളി, ഭീമാപ്പള്ളി, തമ്പാനൂർ, കുന്നുകുഴി, വഞ്ചിയൂർ, കണ്ണമ്മൂല, പേട്ട, പെരുന്താനി, ചാക്ക, കടകംപള്ളി, കരിക്കകം, വെട്ടുകാട്, പൌണ്ടുകടവ്, പാളയം, ശാസ്തമംഗലം, വഴുതക്കാട്, തൈക്കാട്, വലിയശാല, ജഗതി, കുമാരപുരം, ഗൌരീശവട്ടം, അണമുഖം, മെഡിക്കൽ കോളേജ്, കണ്ണമ്മൂല, പ്ലാമോട്, നന്ദങ്കോട്, പേരൂർക്കട, ഓളംപാറ, പൈപ്പിൻമോട്, കവടിയാർ, അമ്പലമുക്ക്, മണ്ണാമൂല, വഴയില, ഇന്ദിരാനഗർ എന്നീ വാർഡുകളിൽ പൂർണ്ണമായും പരുത്തിപ്പാറ, മുട്ടട, കേശവദാസപുരം, പട്ടം, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, കുടപ്പനക്കുന്ന് വാർഡുകളിൽ ഭാഗികമായുമാണ് ജലവിതരണം തടസ്സപ്പെടുക. നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിലേക്ക് ഒഴിവുള്ള 5 സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും പ്രവേശനം നേടാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. 9846170024 നമ്പർ ഒരിക്കൽ കൂടി 9846170024. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നു. ഒഴിവുകൾ: ബസ് ഡ്രൈവർ 6, ബസ് കണ്ടക്ടർ 6, സെക്യൂരിറ്റി 2, ക്ലർക്ക് 1, ക്ലീനർ 2. അഭിമുഖം 15 രാവിലെ 10 മണിക്കാണ്. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
6: ബുധൻ ഉച്ചയ്ക്ക് 12:40
5: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
7: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
7: കൊല്ലം സുപ്രീം.
4: ഇനി ഉദയനാണ് താരം എന്ന ചിത്രത്തിനായി വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയ ഗാനം, രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 crore rupees വിഷു ബമ്പർ. നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആരിശാല.
11: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
12: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 ഷോപ്പ് ചെയ്യൂ. ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
13: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 PM നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 PM ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
14: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 PM പ്രക്ഷേപണം ചെയ്യുന്നു.
15: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താണെന്നറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ 6 PM നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇനി
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഇല്ലത്ത് നടന്ന അക്രമങ്ങൾ കൂടെ കൂടെ ഓടിപ്പോകുന്ന ആളുകളിൽ നിന്ന് പണിക്കരുടെ വീട്ടിൽ അറിയുന്നുണ്ടായിരുന്നു. അവിടെ കൊള്ള നടന്നു, കൊലപാതകങ്ങളും നടന്നു. ലഹളക്കാർ വന്ന് പണവും നെല്ലും ചോദിച്ചു. നമ്പൂതിരിയെ കൊല്ലണമെന്ന് അവർക്കുണ്ടായിരുന്നില്ല. കൊല്ലുന്നത് ആദായകരമല്ല, കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്പൂതിരി അവരെ പത്തായപ്പുര കോലായിലിരുത്തി. എന്നിട്ട് പിന്നിലൂടെ പോലീസിലേക്ക് ആളെയും അയച്ചു. അക്രമത്തിന് വരുമ്പോൾ പോലീസ് സഹായം തേടണമെന്ന നിയമം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പോയത് ഒരു ഇലമുറിക്കാരിസ്ഥനായിരുന്നു, ഒരു വങ്ക ശിരോമണി. അവനെ ലഹളക്കാരുടെ ഒറ്റുകാർ കടന്നു പിടിച്ചു. കാര്യം പുറത്തായി. പിന്നെ ഉണ്ടായത് ഒരു കൂട്ട വാങ്കുകൊടുക്കലാണ്. അല്ലാഹു അക്ബർ! പത്തായപ്പുര കോലായിലിരുന്നവർ ഇല്ലത്തിനകത്തേക്ക് ഒരു കയറ്റം. ഇടിയും ചവിട്ടും വധവും നടന്നു. ഹാലിളകിയ ജനക്കൂട്ടമായിരുന്നു. ആദ്യത്തെ രക്തത്തുള്ളിയുടെ കാഴ്ച അതിന് മുഴുഭ്രാന്താക്കി. നിർജീവമായ കണ്ണുകളോടെ അന്തർജനങ്ങൾ ചുമരിനോടൊട്ടിച്ചേർന്ന് നിന്നു. ചുമരിലേക്കങ്ങോട്ട് അലിഞ്ഞുചേരാൻ ആഗ്രഹിക്കുന്നതുപോലെ അവിടേക്ക് ഒരു തള്ളിക്കയറ്റം. ഓട്ടുവളകൾ അണിഞ്ഞ കൈകൾ മാത്രം അരുതേ എന്ന് കെഞ്ചി. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും വിജനമായ ആ ഇല്ലത്തെ വടക്കിനിക്കെട്ടിൽ ഔപാസന കുണ്ടത്തിനടുത്ത് ചോര തളം കെട്ടി നിന്നു. തണുത്ത കാറ്റിൽ അത് കട്ടപിടിക്കുകയായിരുന്നു. പണിക്കരുടെ വീട്ടിലെ പടിപ്പുരവാതിൽ തഴുതിട്ടു. കവണകളും കുറുവടികളും ഏന്തിയ പുരുഷന്മാർ ഉഷാറായി. പോലീസിന്റെ വരവ് കാണാതെ പണിക്കർ അമ്പരന്നിരിക്കയാണ്. കൂട്ടിൽ കുടുങ്ങിയ പൂമെരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ അദ്ദേഹം വിളിച്ചു ചോദിച്ചു, അവർ വന്നോ? ഇല്ല, ഇത്ര താമസം എന്താ? 6 നാഴിക നടന്നെത്തണ്ടേ? പോയവനെയും കാണാനില്ലല്ലോ. വരും. പണിക്കർക്ക് ഉൾക്കിടില. പോലീസ് വന്നില്ലെങ്കിലോ? ആശങ്കാകുലമായ ആ അന്തരീക്ഷത്തിലേക്ക് കടന്നുവന്നത് ഒരാർപ്പുവിളിയാണ്. ദൂരെ നിന്ന് ഒരു മുഴക്കം പോലെയേ കേൾക്കാനുള്ളൂ. ചിലർ മരക്കൊമ്പുകളുടെ കവിളിയിൽ കയറി ഇരുപ്പുറപ്പിച്ചു ദൂരേക്ക് നോക്കി. ചോദ്യവും ഉത്തരവുമില്ല, നിശബ്ദം. അഴിഞ്ഞ പിൻകുടുമ ചിതറിക്കൊണ്ട് ശാന്തിക്കാരൻ എംപ്രാശൻ ഓടിക്കിതച്ചു വന്ന് പറഞ്ഞു, അവർ വരുന്നു. ഏ, അതിനുത്തരം പറയാതെ അയാൾ പിന്തിരിഞ്ഞു. കട്ട പൊളിച്ചിട്ട കണ്ടങ്ങളിലൂടെ ഓടി ഇരുട്ടിൽ മറഞ്ഞു. പടിവാതിലടച്ചു. ഇരുമ്പ് ദണ്ഡുകൾ ചേർത്തുറപ്പിച്ചു. കവണയും കല്ലുമായി എല്ലാവരും കാത്തുനിന്നു. സൂചി വീണാൽ കേൾക്കാം. ഒരു പരീക്ഷണഘട്ടം അടുത്തുവരുന്നു. ഇരമ്പം കൂടുതൽ വ്യക്തമായി. മരക്കൊമ്പത്തിരുന്നവർ ഉരസി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, പന്തങ്ങൾ, പന്തങ്ങൾ! ഹേ, എമ്പാടും പന്തങ്ങളുണ്ട്. കാലിന്റെ പെരുവിരലുകളിൽ ഒരു തരിപ്പ്. അത് മേൽപോട്ട് കയറുകയാണ്. സ്ത്രീകൾ കുട്ടികളെ മാറോട് ചേർത്തു പിടിച്ചു. കുഞ്ചുകുട്ടി കണ്ണും നട്ടിരിക്കുകയാണ്. അവളുടെ അമ്മ വാടിയ താളുപോലെ ചുമരിലേക്ക് ചാരി. ഇവിടെ വരണ്ടായിരുന്നു, വല്ല കുടിലും പോവാമായിരുന്നു, ഗോവിന്ദൻ നായർ വിചാരിച്ചു. വാസ്തവം. പക്ഷെ വൈകിപ്പോയി. അയാൾ കവണക്കയർ വിരലിൽ ചുറ്റിപ്പിടിച്ചു. പടി തുറക്ക! 100 കണ്ഠങ്ങളിൽ നിന്നുള്ള ആർപ്പുവിളിയാണ് പിന്നെ കേട്ടത്. ആ തറവാടിൻ്റെ അടിത്തറ വരെ വിറച്ചുപോയി. ഒരു നിമിഷ നേരത്തേക്ക് നിശബ്ദമായിരുന്നു.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം, ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കവികളുടെ ഭാവന വർണ്ണനാതീതമാണ്. പുഴകളും നദികളും നാടും നാട്ടിൻപുറവും പ്രകൃതി തന്നെയും അവർ വർണ്ണനയുടെ ഭാഗമാക്കാറുണ്ട്. മലയാള സിനിമാ ചലച്ചിത്ര ഗാനങ്ങളിൽ സ്ത്രീ സൌന്ദര്യത്തെ പ്രകൃതിയോട് ഉപമിച്ച്, പ്രകൃതിയിലെ പല ഭാവങ്ങളിൽ ഉപമിച്ച് രചിച്ച ഗാനങ്ങൾ നിരവധിയാണ്. അത്തരത്തിൽ ചില ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ നമുക്ക് ആസ്വദിക്കാം. ആദ്യം ഒ എൻ വി കുറുപ്പ് രചിച്ച ഗാനമാണ്. രവീന്ദ്രന്റെ സംഗീതത്തിൽ പാടിയ ദേശുദാസ്, ചിത്രം എന്റെ നന്ദിനിക്കുട്ടിക്ക്.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി, തുടരുകയാണ്
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP-IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്നീ പരിപാടിയിൽ യോഗ ചികിത്സയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കേസ് ഗോപിനാഥൻ.
4: ആധുനിക കാലത്ത് ജനങ്ങളുടെ ജീവിത രീതിയിലെ ചില താളക്രമങ്ങൾ ചെറുപ്പക്കാരെ പോലും നിത്യരോഗിയായി മാറ്റി. യോഗ ഒരു ചികിത്സാ മാർഗമല്ല, ഒരു ദർശനശാസ്ത്രമാണ്. സകല ജീവജാലങ്ങൾക്കും വേണ്ടി പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച് ആത്മീയവും ശാരീരികവും മാനസികവുമായ തലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വ്യക്തിയുടെ സമഗ്രമായ വികാസത്തിനു വേണ്ടിയാണ് യോഗയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന് ആസനങ്ങൾ മാത്രമല്ല, യോഗ ക്രിയകൾ, പ്രാണായാമം, ധ്യാനം, വിശ്രാന്തിക്കുള്ള ഉപായങ്ങൾ അനുഷ്ഠിച്ച് ജീവിതത്തിന് ഒരു ക്രമവും ചിട്ടയും കൈവരുന്നു. ഇത് ശ്വസന വ്യവസ്ഥയും ദഹന വിസർജന പ്രക്രിയയ്ക്കും കാര്യക്ഷമമാകുന്നു. യോഗശാസ്ത്രപ്രകാരം രോഗങ്ങൾക്ക് കാരണം പ്രകൃതിവിരുദ്ധ പ്രവൃത്തികളാണ് എന്നാണ്. അതിനാൽ പ്രകൃതിക്ക് ഇണങ്ങി രോഗപ്രതിരോധം വർദ്ധിപ്പിച്ച് രോഗകാരണങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആരോഗ്യത്തിലെത്താം. ഈ രീതിയിലാണ് യോഗയെ ഒരു ചികിത്സാ സമ്പ്രദമായി പരിഗണിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ യോഗ ഒരു ചികിത്സാ മാർഗമായി ഇന്ത്യയിൽ പലയിടത്തും നടത്തിവരുന്നുണ്ട്. ഇപ്പോൾ നിരവധി യോഗ ചികിത്സാ ഗ്രന്ഥങ്ങൾ കമ്പോളത്തിൽ സുലഭമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും യോഗ ചികിത്സാ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ യോഗയും പ്രകൃതി ജീവനവും അടിസ്ഥാനമാക്കി ചികിത്സിക്കുന്ന അനവധി സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ 1973 മുതൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ യോഗ ചികിത്സാ മാർഗങ്ങൾ തുടർന്നു വരുന്നു. യോഗ ഒരു കലയും ശാസ്ത്രവും കൂട്ടിച്ചേർന്നതാണ്. യോഗ പരിശീലനം ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നേടിത്തരുന്നു. അങ്ങനെ രോഗമുണ്ടാകാതെ വരുന്നു. യോഗ പരിശീലനം തുടർച്ചയായി ചെയ്യുമ്പോൾ ഔഷധങ്ങളില്ലാതെ ശരീരത്തിന്റെ സൂക്ഷ്മഭാഗങ്ങളിൽ പോലും പ്രാണശക്തിയും ശുദ്ധരക്തവും എത്തി പേശികളെ ശക്തിപ്പെടുത്തുന്നു. വിവിധ ആസനങ്ങൾ, പ്രാണായാമ എന്നിവയുടെ സ്ഥിരമായ പരിശീലനം കൊണ്ട് രോഗം പിടിപെടാതെ ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലായ യോഗികൾ ജപം, തപസ്, ധ്യാനം എന്നിവയിൽ ദിവസങ്ങളോളം സമാധിയിൽ കഴിയുന്നുണ്ട്. രോഗശമനത്തിനും പ്രതിരോധത്തിനും യോഗ ഗുണമുണ്ടെന്നു മനസ്സിലാക്കി. അങ്ങനെയാണ് യോഗ പ്രാണായാമ മുറകളിൽ രോഗത്തെ മാറ്റുന്ന പദ്ധതിക്ക് യോഗ ചികിത്സയെന്ന് പേരുവന്നത്. യോഗയുടെ പ്രയോജനം മനസ്സിലാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാർ യോഗ ചികിത്സാ മാർഗങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ഒരു വിപുലമായ ആരോഗ്യ ശൃംഖല ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു.
3: യോഗ ചികിത്സ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
8: 82 വർഷത്തിന്റെ സ്വർണ്ണതിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
11: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
12: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
13: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
14: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
15: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
14: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
16: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
17: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
18: എന്നും രാവിലെ 10:30
17: പ്രായോജകർ.
18: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
17: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: നമസ്തേ നദപുരിയിലിനി വാണി ജയറാം പാടിയ ഒരു ഗാനം. പുഴ എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

നമസ്തേ. അനന്തപുരിയിൽ ഒരു ചലച്ചിത്രഗാനം കൂടി കേൾക്കാം. നീയോ ഞാനോ എന്ന ചിത്രത്തിനായി സത്യനന്ദിക്കാട് രചിച്ചത്, ശ്യാമിന്റെ സംഗീതത്തിൽ പാടിയത് പി. ജയചന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറാ, വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
4: കൺമണിപ്പൂവേ, കണ്ണാടി പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ.
5: ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി.
4: ചക്കരമാവിൽ ചാഞ്ഞിരുന്ന
5: തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഇന്ദുലക്ഷ്മി 10 വർഷത്തോളം ഇൻഫോസിസിൽ ജോലി ചെയ്ത ശേഷമാണ് പൂർണ്ണ സമയ എഴുത്തിലേക്കും സിനിമയിലേക്കും കടന്നുവന്നത്. നിള, അപ്പുറം എന്നീ സിനിമകൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഇവർ ദായം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുകൂടിയാണ്. വൈകാരികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പ്രമേയമാക്കുന്നവയാണ് ഇന്ദുവിന്റെ രചനകൾ. സിനിമകൾക്ക് പുറമെ 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇന്ദുലക്ഷ്മി മികച്ച ഹ്രസ്വചിത്രങ്ങൾക്കും അവാർഡുകൾ നേടിയിട്ടുണ്ട്.

0: ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ശ്രോതാക്കളുമായി സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നു പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാൻ, പുതിയ പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ഹലോ
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: സതീഷ് ഫ്രം നെടുമങ്ങാട്.
0: നെടുമങ്ങാടുന്ന്, ഓക്കെ. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ശാസ്ത്രം ജയിച്ച മനുഷ്യൻ ഓക്കെ.
0: സാറിന് പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: സാർ എന്താ ചെയ്യുന്നേ?
1: ഞാൻ കോടതിയിൽ ജോലിയായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോ നെടുമങ്ങാട് ദർശനം എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ.
1: മാഡം എവിടെയാണ് സ്ഥലം?
0: എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്.
1: ഫാമിലിയൊക്കെ
0: പുറത്താണ്, ജർമ്മനിയിലാണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടില് വന്നിരിക്കുകയാണ്. അതെ, പുറത്താണ്, കുട്ടികളും ഒക്കെ പുറത്താണ്. എല്ലാരും ഇല്ല, ഞാൻ മാത്രം. എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഞാൻ രണ്ട് സിനിമയാണ് ചെയ്തിട്ടുള്ളത്, നീള എന്ന് പറയുന്ന ഒരു സിനിമയും അപ്പുറം എന്ന് പറയുന്ന സിനിമയും. അപ്പുറം എന്ന് പറയുന്നത് ഇപ്പോ മനോരമ മാക്സിലുണ്ട്.
1: അതെ.
0: കുട്ടികള് സ്കൂൾ ടൈം ആണ്, 14 വയസ്സും 12 വയസ്സും കൊച്ചുകുട്ടികള്. അതെ.
1: ആൺകുട്ടികളാണോ?
0: അല്ല, മൂത്ത ആളാണും രണ്ടാമത്തെ ആള് പെൺകുട്ടിയും. ജർമ്മനിയിൽ തന്നെയാണ് അവർ സ്കൂളിംഗ് ഒക്കെ. അവിടെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, അവിടെ വർക്ക് ചെയ്യുന്നു. അല്ല, ഇപ്പോ സമ്മർ വെക്കേഷൻ അല്ല, ഇപ്പൊ അവിടെ സ്പ്രിംഗ് ടൈം ആണ്. അവിടെ സമ്മർ വെക്കേഷൻ ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് തുടങ്ങുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ് അവരുടെ സമ്മർ വെക്കേഷൻ. അവിടെ സമ്മർ അപ്പോഴാണ് വരുന്നത്. അപ്പോ വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.

0: ഹലോ,
1: ആ ഹലോ, നമസ്കാരം മാഡം.
0: ഹായ്, ആരാണ്
1: ഹലോ,
0: സംസാരിക്കുന്നത്?
1: എന്റെ പേര് വിജയമ്മ. ഞാൻ കുട്ടിലുകാരായിരുന്നു, നിന്ന് വിളിക്കുന്നു. മാവേലിക്കര കുട്ടിലുകാരായിരുന്നു.
0: ഓക്കെ, ഹലോ.
1: ആ
0: അമ്മയ്ക്ക്
1: ആ
0: ഏത് പാട്ടാ വേണ്ടേ?
1: നമ്മൾ എന്ന സിനിമയില് എന്നമ്മ എന്ന് കാണുന്ന ആ പാട്ട് എന്തെന്നു പതിനാല് വർഷമായി.
0: അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: അതെ അതെ.
0: ഓക്കെ, അമ്മയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടിൽ ഭർത്താവും രണ്ട് മക്കളും.
0: അമ്മ എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ?
1: ആ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാക്കുന്നു. ഞാൻ റേഡിയോ ഞാൻ രാവിലെ റേഡിയോ പരിപാടി കേൾക്കുന്നത്, പ്രത്യേകിച്ച് ഈ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ റേഡിയോ കാര്യം അടുക്കളയിൽ എനിക്കുന്ന കാര്യം, അല്ലെങ്കിൽ കൂട്ടത്തിലെല്ലാം റേഡിയോ പരിപാടി കേട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നത്.
0: അതെയോ? ആ, അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം അമ്മ, എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ ഓക്കെ.
0: ശരി അമ്മ, വിളിച്ചാൽ സന്തോഷം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഹലോ
4: ഹലോ, ഞാൻ നൂർജഹാൻ മയ്യനാടെന്ന് വിളിക്കുന്നത്.
3: ആ ഹലോ, ഹായ് നൂർജഹാൻ.
4: ഹായ് മാഡത്തിന്, സുഖം തന്നെ?
3: സുഖമായിട്ടിരിക്കുന്നു. അവിടെ ആരൊക്കെയുണ്ട്?
4: എന്റെ വീട്ടില് ഹസ്ബൻഡും മോനും ഞാനും. മോന് വിനയുടെ ടാറ്റ എൽഐസി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
3: അതെയോ? ഓക്കെ.
4: ഹസ്ബൻഡ് ഒരു പ്രവാസി മലയാളിയാണ്.
3: ഓക്കെ ഓക്കെ.
4: എനിക്ക് വേണ്ടുന്ന ഗാനം കാക്കക്കുയിൽ എന്ന സിനിമയിലെ ആരാരും കണ്ടില്ലല്ലോ, ആരാരും കേട്ടില്ല എന്ന് പാട്ട് മറന്നുപോയി. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ദിവസം ഇങ്ങനെ ഒത്തിരി ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. മാഡം എവിടെ താമസിക്കുന്നത്?
3: ഹോം ടൗൺ ട്രിവാൻഡ്രം ആണ്.
4: ആണല്ലേ, ഇനി ഒത്തിരി വിവരങ്ങളിൽ എത്തട്ടെ.
3: താങ്ക് യു. അവിടെ പാട്ടുകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ?
4: പിന്നെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ആകാശവാണി ശ്രോതാവാണ്. ഞാൻ പിന്നെ കുറച്ച് ഈ മയ്യനാട് ഹസ്ബൻഡിന്റെ വീടാണ്. ഇവിടെ വന്നിടത്തൊട്ട് എനിക്ക് ഈ ആകാശവാണി കിട്ടത്തില്ലായിരുന്നു. അനന്തപുരിയാ കൂടുതലും കേട്ടോണ്ടിരിക്കുന്നത്.
3: അപ്പം ജോലിയൊക്കെ ചെയ്യുമ്പം റേഡിയോ വെച്ചിട്ട് ചെയ്യുമല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. വിളിച്ചതിനും വലിയ സന്തോഷം. പാട്ട് എന്തായാലും വെച്ചുതരാം കേട്ടോ.
4: ഓക്കെ ഓക്കെ, താങ്ക് യു.
5: ആരാരും കണ്ടില്ലെന്നോ ആകാശപ്പൊയ്കുള്ളിൽ.

0: ഹലോ
1: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ.
0: ഓച്ചിറ പ്രകാരിൽ നിന്ന് രാമേന്ദ്രൻ നായരാണ്.
1: ഹലോ ഹലോ സർ, സർ എന്താ ചെയ്യുന്നത്?
0: പെൻഷനായി, ജില്ലാസാധാരണ ബാങ്കിലായിരുന്നു, റിട്ടയർഡ് ആയിട്ട് 15 വർഷം കഴിഞ്ഞു. മാഡം ആദ്യമായിട്ട് സംവിധാനത്തിന്റെ മേലങ്കി അണിയുന്നത് ഏത് സിനിമയിലാണ്?
1: നിള എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്, ശാന്തി കൃഷ്ണയും വിനീതൊക്കെ അഭിനയിച്ച നിള എന്ന് പറയുന്നത്. കേരള സംസ്ഥാന സർക്കാർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്, 2023. അതെ, അത് കഴിഞ്ഞിട്ട് അപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തായിരുന്നു. അത് ജഗദീഷ് സാർ ആണ് അതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്നത്.
0: പിന്നെ ഇപ്പം ഏത് പടം സംവിധാനം ചെയ്യുന്നുണ്ട് മാഡം?
1: ഞാൻ സിനിമകളുടെ ചർച്ചകളിലാണ്, അടുത്ത സിനിമയിലേക്ക് കടന്നിട്ടില്ല.
0: തിരക്കഥ
1: ഈ സിനിമകളല്ല, ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ തന്നെയാണ് കഥയും തിരക്കഥയും എഴുതിയിട്ടുള്ളത്. അപ്പൊ അടുത്തതിലും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പോ സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് വേണ്ട പാട്ട് മധുര 17 എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി, പഴയ ഒരു സിനിമയാണത്. തമ്പി സാറ് രചന നിർവഹിച്ച്, ഉമ്മർ സാറ് സംഗീത സംവിധാനം നിർവഹിച്ച്, നമ്മുടെ ഗാനഗന്ധർവൻ പാടി പതിഞ്ഞ ഒരു ഗാനമാണ്. അജ്ഞാത പുഷ്പമേ, അഭിരാമ പുഷ്പമേ, ഏത് സ്വർണ താഴ്വരയിൽ വിടർന്നു നീ എന്നുള്ള ഒരു പാട്ട്, പഴയ പാട്ടാണ്.
1: ഓക്കെ ഓക്കെ.
0: അനുവദനീയമായ ഒരു അനുഭൂതിയാണ് ഈ പാട്ടിന് നമുക്ക് കിട്ടുന്നത്.
1: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ സാറ്?
0: ഞങ്ങളുടെ പ്രയാർ സഹവാസിയായ ഗംഗയ്ക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഭാസ്കരൻ പിള്ള, പിന്നെ ജയൻ, എന്റെ അനുജനായ മുരളീധരൻ നായർ, നാരായണൻ നായർ, പിന്നെ എന്റെ പെങ്ങളായ വിജയലക്ഷ്മി അമ്മ എന്നിവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്.
1: ഓക്കെ സാർ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. വിളിച്ചാല് വലിയ സന്തോഷം. താങ്ക് യു സാർ.
0: താങ്ക് യു. താങ്ക് യു മാഡം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
3: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി കുന്നുകുഴി പള്ളിപ്പുറം.
4: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
5: ഹലോ.
6: ഹലോ,
5: ആരാണ് സംസാരിക്കുന്നത്?
6: എന്റെ പേര് പത്മജ, ജവഹർ നഗറിൽ നിന്നാണ് വിളിക്കുന്നത്.
5: അതെയോ?
6: ഈ ഏഴര പൊന്നാനം പുറത്തെഴുന്നള്ളും.
5: ഓക്കെ ഓക്കെ. ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത പാട്ടല്ലേ? എന്താ ഈ പാട്ടിനോട് എന്താണ് അമ്മയ്ക്ക് ഇഷ്ടം?
6: കേൾക്കാനൊക്കെ സുഖമുണ്ട്.
5: അതെയോ? പഴയ ഓർമ്മകളാണോ, എന്താണ് അമ്മയ്ക്ക് ഇഷ്ടം?
6: ഞാൻ ഭഗവാന്റെ ഒരു ആരാധിക.
5: ഓക്കെ. അമ്മ സ്ഥിരമായിട്ട് ഇവിടെ ആകാശവാണിയിൽ വിളിക്കാറുണ്ടോ?
6: മുമ്പ് വിളിക്കുമായിരുന്നു, പിന്നെ അതിനുശേഷം എനിക്ക് അസുഖമില്ലാതെയൊക്കെ ആയതിനുശേഷം ഒരു രണ്ടു കൊല്ലം വിളിയില്ല. ഇപ്പോഴാദ്യമായിട്ട് തുടങ്ങിയതാണ്.
5: ആഹാ. അമ്മ പുതിയ സിനിമയൊക്കെ കാണാറുണ്ടോ?
6: സിനിമ ടിവിയിൽ കാണാം.
5: ആരൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അവിടെ?
6: എനിക്ക് എന്റെ മോനും ഭാര്യയും രണ്ടു മക്കളും.
5: ഈ പാട്ട് വെച്ചുതരാം. വിളിച്ചാല് വലിയ സന്തോഷം.
6: ശരി
5: ശരി അമ്മ, താങ്ക്സ്.

0: ഹലോ
1: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
0: മലയടി വലിയ കളം സത്യഭാമയാണ്.
1: സത്യഭാമ, ഹലോ, എന്ത് ചെയ്യുന്നു സത്യഭാമ?
0: സത്യഭാമ ഇപ്പം തൊള്ളറപ്പിലിരിക്കുകയാണ്.
1: അതെയോ? ആഹാ, നല്ല ചൂടൊക്കെ അല്ലേ?
0: ആ, നല്ല ചൂടുണ്ട്. എല്ലാരും വേർപ്പ് ഇരിക്കുകയാണ്. 40 പേരുണ്ട് ഞങ്ങൾ.
1: അതെയോ? ഓക്കെ.
0: എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വേണം വെച്ചുതരണം. ഞങ്ങൾക്ക്
1: വെച്ചേരല്ലോ. ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടത്?
0: എന്നിഷ്ടത്തില്.
1: ആഹാ,
0: ഇളമഞ്ഞിൽ കുളിരുമായൊരു
1: ഉറപ്പായിട്ടും വെച്ചേരാം. 41 പേർക്കും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ശരി അമ്മ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: പോലീസ്?
8: മിസ് സീമ?
7: അതെ.
8: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
7: എന്തിന്? പക്ഷെ ഞാൻ
8: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
7: ഡിജിറ്റൽ അറസ്റ്റ്?
8: 100,000 തന്നാൽ വിട്ടേക്കാം.
7: ഇത്രയും പൈസയോ?
8: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
7: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
8: അയ്യോ,
7: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
9: ഹലോ മമ്മ.
7: ഹായ്.
9: RBI പറയുന്നു,
10: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
12: 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാ.
13: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
14: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
15: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये PM ने ये कहा है, तुम पढ़ो.
14: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
16: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
17: ഹലോ,
18: എന്റെ പേര് സൽമ ബീവി.
17: ഹലോ സൽമ ബീവി, പറഞ്ഞോളൂ.
18: എനിക്കൊരു പാട്ട് വേണം.
17: ഓക്കെ, ഏത് പാട്ടാണ് ഉമ്മയ്ക്ക് വേണ്ടേ?
18: എനിക്ക് വേണ്ടത് പറന്നു പൂങ്കുഴി. എന്റെ എല്ലാവർക്കും വേണ്ടി ഓർമ്മയ്ക്കായിട്ട് ആ പാട്ട് കേൾക്കാനാ.
17: ഓക്കെ, ഉമ്മ എവിടുന്നാ വിളിക്കുന്നേ?
18: കരിങ്ങന്നൂര്.
17: കൊല്ലത്തിനടുത്തല്ലേ?

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ഗുണശീലൻ.
0: ഓക്കെ, പേരെനിക്ക് കിട്ടിയില്ല.
1: ഗുണശീലൻ.
0: ഓക്കെ,
1: ലോട്ടറി കടയിട്ടാണ്.
0: അതെയോ? ഓക്കെ.
1: പാട്ട് മകനെ നിനക്ക് വേണ്ടിയില്ല, മാലാക്കാമാർ വന്ന് പൂവിലൊരുക്കുന്ന ആ പാട്ട്.
0: എന്താ ഈ പാട്ടിനോട് എന്താ ഇഷ്ടം?
1: ആ നല്ല പാട്ടല്ലേ. പതിനാറ് രാവിലെ.
0: അതെ, അപ്പം ഈ പാട്ടുകൾ കേൾക്കുമ്പോ ലിറിസിസ്റ്റിന്റെയും മ്യൂസിക് ഡയറക്ടറിന്റെയും ഒക്കെ പേരുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അതെ അല്ലേ. ഓക്കെ, ആ സുഖമായിട്ടിരിക്കുന്നു.
1: അടുത്ത പറയാതാണ്.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: കൊല്ലം സുപ്രീം.
6: പോലീസ്?
7: മിസ് സീമ?
6: അതെ.
7: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
6: എന്തിന്? പക്ഷെ ഞാൻ
7: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
6: ഡിജിറ്റൽ അറസ്റ്റ്?
7: 100,000 തന്നാൽ വിട്ടേക്കാം.
6: ഇത്രയും പൈസയോ?
7: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
6: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
7: അയ്യോ,
6: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
8: ഹലോ മമ്മ.
6: ഹായ്.
8: RBI.

0: പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो मैं 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
2: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
5: 41 വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
6: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
7: ഹലോ.
8: ആ ഹലോ,
7: ആരാണ്?
8: ബേബി സരോജമാണ്.
7: ആ ഹലോ അമ്മ, എന്ത് ചെയ്യുന്നു?
8: ഞാനൊരു വീട്ടമ്മയാണ്.
7: അതെയോ, ഓക്കെ. അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
8: എനിക്ക് ഗുരു സിനിമയുടെ ഏതെങ്കിലും ഒരു പാട്ട് വേണം.
7: അമ്മയ്ക്ക് ആ സിനിമ ഇഷ്ടമാണോ ഒത്തിരി?
8: സിനിമ ഇഷ്ടമാണ്.
7: അമ്മയ്ക്ക് ദേവസംഗീതം നീയല്ലേ, ആ പാട്ട് മതിയോ ഗുരുവിലെ?
8: ഓ മതി മതി. എനിക്ക് രണ്ട് പെൺമക്കളാണ്, രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു. മൂത്ത മോള് ദിവ്യ, മക്കള് ദൃശ്യ, അച്ഛൻ്റെ മരുമകൻ രഞ്ജിത്ത്, ഇളയ മകള് രമ്യ, അവളെ മക്കള് സ്നേഹ, സ്വാതി, മരുമകൻ ഷാജി.
7: അവരൊക്കെ അടുത്ത് തന്നെയാണോ അവിടെ?
8: അല്ല, അടുത്തല്ല. മൂത്ത മോള് കടക്കല്, ഇളയ ആള് ആറ്റിങ്ങൽ കല്ലുമുടങ്ങ് പറയും. ബാൽ സൊസൈറ്റി ജോലിയുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് മെമ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു.
7: ഓ അതെയോ.
8: രമ്യ.
7: ഓക്കെ.
8: അപ്പൊ എന്റെ മൂത്ത മോളെ റേഡിയോ എപ്പോഴും കേൾക്കുന്ന ആളാണ്. എന്റെ കുട്ടിനാളിലെ റേഡിയോ ശ്രോതാവാണ്. രാവിലെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്യുന്നത്.
7: അതെയോ?
8: എന്ന് വെച്ചാ എന്റെ മാമൻ ലൈസൻസോടുകൂടി റേഡിയോ വാങ്ങിച്ച ആളാണ്. അപ്പോഴേ ഞാൻ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്.
7: എനിക്കിപ്പോ
8: 66 വയസ്സും പ്രായമുണ്ട്. എങ്കിലും അത് കേട്ടാലേ ശരിയാവുള്ളു.
7: അമ്മ, അപ്പൊ അവിടെ സ്ഥിരം ആകാശവാണി തന്നെയാണോ വെച്ചിരിക്കുന്നത്?
8: അതെ അതെ അതെ അതെ, ആകാശവാണി അനന്തപുരി FM.
7: അനന്തപുരി FM അല്ലേ? ഓക്കെ.
8: അതാകുമ്പോ വാർത്തയും എപ്പോഴെപ്പോഴും കേൾക്കാം, വിശേഷങ്ങൾ പറയാം, പാട്ടും കേൾക്കാം, ഹലോ സന്ദേശം, എല്ലാ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്.
7: ഓക്കെ.
8: നാളെ എവിടെ താമസിക്കുന്നത്?
7: എന്റെ വീട് ട്രിവാൻഡ്രാണ്. ഫാമിലി ആയിട്ട് പുറത്താണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിട്ട് വന്നിരുന്നതാണ്.
8: അപ്പൊ അതെന്റെ ഭാഗ്യം.
7: അതെ. അപ്പൊ എന്തായാലും അമ്മയോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം.
8: എനിക്കും സന്തോഷമുണ്ട്.
7: ശരി അമ്മ, താങ്ക്സ്.

ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നത്. എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ഉള്ള ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് പാട്ടുകളോടുള്ള ആൾക്കാരുടെ ഒരു താല്പര്യവും ഞാൻ അറിയുന്നതിനും അപ്പുറം, ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. കാരണം പലരും അതിൻ്റെ ലിറിസിസ്റ്റും

0: സംഗീത സംവിധായകനും ഒക്കെ അറിയുകയും ലിറിക്സിന്റെ ഒക്കെ അർത്ഥത്തിന്റെ തലങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കുക ഒക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് വീട്ടമ്മമാര് പാട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ജോലികൾക്കിടയിൽ എപ്പോഴും സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റി. അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനും പേഴ്സണലി ഒരുപാട് പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെയും നിത്യജീവിതത്തിൽ പാട്ടിന് വലിയൊരു സ്ഥാനവും ഉണ്ട്. ഞാനിവിടെ ഈ പ്രോഗ്രാമിന് വരുമ്പോഴും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വലിയ സന്തോഷം. ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് എല്ലാവർക്കും.
1: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവുമുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്രിക്കഴകം നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. M. രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ 1st ഘട്ടത്തിനും അതിനു മുന്നോടിയായി June 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1st ഘട്ടം. വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സിറ്റിംഗിൽ ഇന്നലെ 3 പരാതികൾ തീർപ്പാക്കി. പരിഗണിച്ച 38 പരാതികളിൽ 2 കൌൺസിലിംഗിന് കൈമാറുകയും 7 റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2nd ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്നലെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:00 അഹമ്മദാബാദിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 1980 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിനായി യേശുദാസും

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഗാനോപഹാരത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം ചിത്രം മറുനാട്ടിൽ ഒരു മലയാളി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഗാനോപഹാരത്തിൽ ഇനി അമ്പിളിയും ബേബി സുജാതയും പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം സലീൽ ചൌധരി. ചിത്രം അപരാധി

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
11: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
10: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
12: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
13: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
14: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
15: ഗാനോപഹാരം തുടരുന്നു. ആശീർവാദം എന്ന ചിത്രത്തിനായി ഭരണിക്കാവ് ശിവകുമാർ രചിച്ച ഗാനം. MK അർജുനന്റെ സംഗീതത്തിൽ പാടിയത് വാണിജേറാം.

0: ആരവം ഈ ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത ഊഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത ഊഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത തത്തകുറ്റി തിരുതാളി കാടും പടലും പറിച്ചു

പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത.

മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറെപ്പത്താലം. മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറെപ്പത്താലം. കാടിന്നുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടൊത്ര കുളിരിന്റെ കാറ്റാടി.

0: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 14,115 രൂപ നിരക്കിലും പവന് 400 രൂപ വർദ്ധിച്ച് 112,920 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
6: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
5: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
0: ഗാനോപഹാരം തുടരുന്നു. ഇനി ബി മാണിക്യം രചന നിർവഹിച്ച ഏറ്റവും പറഞ്ഞ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം ചിത്രം ബെൻസ് വാസു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: ഗാനോപഹാരത്തിൽ ഇനി കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം ചിത്രം പുത്രകാമേഷ്ടി, രചന വയലാർ രാമവർമ്മ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഗാനോപഹാരത്തിൽ ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അശ്വതി, രചന പി ഭാസ്കരൻ, സംഗീതം ബി ദക്ഷിണാമൂർത്തി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ലോക നഴ്സസ് ദിനത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുംതൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിന്റെ യഥാർത്ഥ അടിത്തറയെന്നും അവരെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി മന്ത്രിസഭയിൽ അഗ്നിസുരക്ഷാ ചുമതല വഹിച്ച സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. 2010 മുതൽ 2021 വരെ ഡംഡം മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. സംസ്ഥാന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസൻ. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലീഗ് പക്വതയുള്ള സഖ്യകക്ഷിയാണെന്നും അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5-ാം തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ കാൻ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. ജോൺ ട്രോവോൾട്ട, ആദം ഡ്രൈവർ, ബാർബ്ര സ്ട്രെയ്സാൻ എന്നീ സൂപ്പർ താരങ്ങൾ ഇത്തവണ കാനിന്റെ ഭാഗമാകും. കോട്ടക്കലിൽ സമാപിച്ച ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 7 കാറ്റഗറിയിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശി ഡി ബ്രഹ്മദേവ് ചാമ്പ്യനായി. തുടർച്ചയായി 2-ാം തവണയാണ് ബ്രഹ്മദേവ് സംസ്ഥാന ചാമ്പ്യനാകുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, അലക്സ് പോൾ സംഗീതം പകർന്ന് അഫ്സലും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ചതിക്കാത്ത ചന്തു.

0: രാജസ്ഥാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജസ്ഥാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം

0: മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്. വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഹിറ്റ്ലർ. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

ഒരു ഗാനം കൂടി കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയത്. എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

0: തിരിപ്പുക്കളിൽ ശ്രോതാക്കൾ കേട്ടത് സിന്ധു ഭൈരവി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ് കൂടാതെ SR ടവർ MC റോഡ് കേശവദാസപുരത്തും.
3: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
1: അതെങ്ങനെ?
4: 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
5: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
6: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
7: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये PM ने ये कहा है, तुम पढ़ो.
6: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
8: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോട്ട്
9: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: തിരേപ്പൂക്കളിലെ അടുത്ത ഗാനം യൂത്ത് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും സംഘവും പാടിയത്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത് ചിത്രം നിറം മാറാത്ത പൂക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
4: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: തിരയിപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മിൻമിനിയും സംഘവും പാടിയത് ചിത്രം ജെന്റിൽമാൻ.

തിരയിപ്പൂക്കൾ ഇനി 2:45 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാളിൽ ലോകത്തിലെ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സംഭാവനകളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യു എൻ ആസ്ഥാനത്ത് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷ ഹോമടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ 50 വീടുകളാക്കി മാറ്റാൻ തീരുമാനം. രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് 50 വീടുകളിൽ സംരക്ഷണം നൽകും. കേൾവിയുടെ സൌന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൌഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ. റേഡിയോ ശബ്ദത്തിന്റെ മഹത്തായ സന്ദേശ മാധ്യമമാണെന്ന് കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പിജി റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെന്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ.

കൊഞ്ചൽ. ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം. രചന സി റഹീം. കൊമ്പൻ വാനമ്പാടി.

മലയാളികളിൽ അധികം പേരും ശ്രദ്ധിക്കാനിടയില്ലാത്തൊരു പക്ഷിയാണ് വാനമ്പാടി. എന്നാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും വാനമ്പാടിയെക്കുറിച്ച് കേട്ടിരിക്കാനിടയുണ്ട്. നമ്മുടെ ഗന്ധർവരായ പക്ഷികളിലൊന്നാണിത്. ഗന്ധർവന്മാർ വലിയ പാട്ടുകാർ എന്നാണല്ലോ കരുതപ്പെടുന്നത്. വാനമ്പാടികളുടെ പാട്ടിനെക്കുറിച്ച് പാടാത്ത കവികൾ കുറവാണ്.

0: എഴുതിയത് എന്ന് തോന്നുന്നു. കടുത്ത മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പക്ഷിപ്പാട്ട് മുഴങ്ങുമ്പോൾ അവിടുത്തെ ഏതു കവിയാണ് പാടിപ്പോകാതിരിക്കുക? കേരളത്തിന് ഇങ്ങനെയുള്ള കടുത്ത കാലാവസ്ഥാ ഭേദങ്ങൾ വളരെ കുറവാണ്. വേണമെങ്കിൽ വേനലും മഴയുമാണ് നമ്മുടെ കടുപ്പമുള്ള കാലാവസ്ഥയായി തോന്നുന്നത് എന്ന് പറയാം. കാലാവസ്ഥയിലുള്ള മിതത്വം നമ്മുടെ ഭാവുകത്വത്തെയും സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ.
1: സ്വർഗവാതുക്കലിരുന്ന് ശ്രുതി മീട്ടുന്നവരാണ് വാനമ്പാടികൾ എന്നാണ് കവിഭാവന. കവിക്ക് തുല്യനാണ് ഈ പക്ഷിയെന്നും മഹാകവികൾ പാടിയിട്ടുണ്ട്. ആംഗല കവി ഷെല്ലി തന്റെ ഗുരുവായി വരിക്കാൻ ആഗ്രഹിച്ചത് വാനമ്പാടികളെയാണ്. മറ്റൊരു ആംഗല കവി വേഡ്സ്വർത്തും വാനമ്പാടികളെക്കുറിച്ച് ആരാധനയോടെ എഴുതിയിട്ടുണ്ട്.
0: വാനമ്പാടിയുടെ പാട്ട് വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇത് ഒരിക്കൽ കേട്ടവർ മറക്കില്ല. നേർരേഖയിൽ എന്നതുപോലെ സരളമായ സംഗീതമല്ല കൊമ്പൻ വാനമ്പാടികൾ പൊഴിക്കാറുള്ളത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു പക്ഷിയുടെ പാട്ടായി മാത്രം ഇതിനെ നിർവചിക്കാനാവില്ല. പല പക്ഷികളുടെ പാട്ടുകൾ കൂട്ടിക്കലർത്തി വാനമ്പാടി പാടുകയാണെന്നേ തോന്നുകയുള്ളൂ.

0: ജുഗൽബന്ദി പോലെ അല്ലെങ്കിൽ സിംഫണി പോലെ തോന്നും ഇവയുടെ പാട്ട് കേൾക്കുമ്പോൾ. കൊമ്പൻ വാനമ്പാടിയുടെ പാട്ട് 3-4 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. വാനമ്പാടിയുടെ സംഗീതത്തെ കവികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും അവയുടെ പാട്ടിന്റെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ്.
1: പലതരം വാദ്യോപകരണങ്ങളുടെ ഒരു മേളനം വാനമ്പാടിയുടെ പാട്ടിൽ കേൾക്കാം. ഇതിൽ ചിലമ്പിന്റെ ശബ്ദം വേറിട്ട് നിൽക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, കെ ജെ യേശുദാസ് പാടിയ തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി എന്ന പാട്ട് മലയാളികളുടെ മനസ്സിൽ വാനമ്പാടിയെ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്.

0: വിശാലവും വരണ്ടതുമായ സ്ഥലങ്ങളിലും ചരൽ പ്രദേശങ്ങളിലുമാണ് കൊമ്പൻ പാടികളെ കാണാറുള്ളത്.
1: പക്ഷി നിരീക്ഷകൻ സി ജി അരുൺ.
0: ആറ്റക്കുരുവിയേക്കാളും വലുപ്പമുള്ളതും തവിട്ട് നിറത്തിലുമുള്ള ഈ പക്ഷികൾക്ക് തലയിലും പുറത്തും കഴുത്തിലും കറുത്ത വരകളുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ശിഖയുണ്ട് ഈ പക്ഷിക്ക്. ഇംഗ്ലീഷിൽ മലബാർ ലാർക്ക് എന്നു പേരുള്ള ഈ പക്ഷിയുടെ ശാസ്ത്രനാമം ഗലറിഡ മലബാറിക്ക എന്നാണ്. വിഖ്യാത കവികളായ ഷെല്ലിയും വാട്സ്വർത്തുമൊക്കെ 18-ാം നൂറ്റാണ്ടിൽ വാനമ്പാടികളെക്കുറിച്ച് എഴുതിയ കവിതകളിലൂടെ ലോകമെങ്ങും ഈ പക്ഷികൾ പ്രശസ്തമായി. ഇതിനും 2 നൂറ്റാണ്ട് മുന്നേ ഷേക്സ്പിയറുടെ രചനകളിൽ വാനമ്പാടികളെക്കുറിച്ച് വിശേഷണങ്ങളുണ്ട്. വർണ്ണിക്കാൻ വിഷമമുള്ള തരത്തിൽ നീണ്ടുപോകുന്ന പാട്ട് പാടുന്നത് ആൺപക്ഷികളാണ്. തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി കുറച്ചു നേരം വായുവിൽ ചിറകടിച്ചു നിന്നുകൊണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടാണ് പാടുന്നത്. തറയിൽ ഇരുന്നും ആലപിക്കാറുണ്ട്. മിക്കവാറും കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 10 വാനമ്പാടികളുണ്ട്. അതിൽ ദേശാടനക്കാരായ ബന്ധുക്കൾ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ വിശാലമായ വളപ്പിനുള്ളിൽ വലിയ ചുറ്റുമതിൽ വരുന്നതിന് മുന്നേ ഓറിയൻ്റൽ സ്കൈലാർക്ക് എന്ന കൊമ്പൻപാടിയുടെ ബന്ധുവിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. സൂര്യരശ്മികളെ എതിരേൽക്കുന്ന മനസ്സുപോലെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായി കവികൾ വാഴ്ത്തുമ്പോൾ ഇപ്പോൾ ഈ പക്ഷികളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിശാലവും തുറന്നതുമായ പ്രദേശങ്ങളൊക്കെ കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി തരം മാറ്റിയെടുക്കലും വ്യാപകമായ നികത്തലുകളും കുന്നുകിടിക്കലും കാരണം കേരളത്തിൽ പലയിടത്തു നിന്നും ഇവർ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ പറഞ്ഞ വിഖ്യാത കലാകാരന്മാർ ഈ കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നതെങ്കിൽ അവരുടെ ഭാവനകൾ ആകുലതകൾ നിറഞ്ഞതായനെ.
2: ഇവയുടെ പാട്ട് വളരെ പ്രശസ്തമായതുകൊണ്ട് വാനമ്പാടികൾ എല്ലാവരും വലിയ പാട്ടുകാരാണെന്ന് ആരും കരുതരുത്. ഇവരിൽ ചില ജാതിക്കാർ മാത്രമാണ് പാട്ടുകാരായുള്ളത്. വർണ്ണഭംഗിയൊന്നുമില്ലാത്ത ചെറിയൊരു പക്ഷിയായതിനാൽ എല്ലാവരും വാനമ്പാടികളെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നുമില്ല. കേരളത്തിൽ സാധാരണ കണ്ടുവരാറുള്ള വാനമ്പാടികളാണ് കരിവയറൻ വാനമ്പാടി, ചെമ്പൻപാടി, കൊമ്പൻ വാനമ്പാടികൾ തുടങ്ങിയവ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനാവുകയുള്ളൂ.
1: കൊമ്പൻ വാനമ്പാടികളിൽ പ്രധാനമായും 2 ഇനങ്ങളെയാണ് ഇവിടെ കാണാനാവുക. മറ്റു വാനമ്പാടികൾക്കില്ലാത്ത തലയിലെ ശിഖയാണ് ഇവയെ കൊമ്പൻ വാനമ്പാടി എന്ന് പേര് ചൊല്ലി വിളിക്കാൻ കാരണം. സൈസ് ക്രസ്റ്റഡ് ലാർക്ക് കൊമ്പൻ വാനമ്പാടികളിലെ ഒരു ഇനത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഇത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗാലറിഡ ഡേവ എന്നാണ്. 2-ാമത്തെ ഇനത്തിൻ്റെ ഇംഗ്ലീഷ് പേര് മലബാർ ക്രസ്റ്റഡ് ലാർക്ക് എന്നും ശാസ്ത്രീയ നാമം ഗാലറിഡ മലബാറിക്ക എന്നുമാണ്.
2: കൊമ്പൻ വാനമ്പാടികൾക്ക് തെങ്ങിൽ കൂടൊരുക്കി കാണാറുള്ള ആറ്റക്കുരുവികളെന്ന് വെളിപ്പേരുള്ള തൂക്കണാം കുരുവികളേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ. ആകപ്പാടെ നോക്കിയാൽ മേൽമണ്ണിൻ്റെ തവിട്ട് നിറമാണ് അവയ്ക്കുള്ളത്. മണ്ണിൽ പതുങ്ങിയിരുന്നാൽ ഇവയെ കണ്ടെത്തുവാൻ എളുപ്പവുമല്ല.
1: കൊമ്പൻ വാനമ്പാടിയുടെ ദേഹത്താകെ ഇരുണ്ട വരകൾ കാണാനാകും. സൂക്ഷിച്ചു നോക്കിയാൽ കഴുത്തിലും പുറത്തും തലയിലും മാറിടത്തിൽ 2 വശങ്ങളിലുമായി ഇരുണ്ട വരകൾ വ്യക്തമായി കാണാനാകും. ശിഖ ഒന്നുകൊണ്ട് തന്നെ കൊമ്പൻ വാനമ്പാടിയെ മറ്റു വാനമ്പാടികളിൽ നിന്ന് തിരിച്ചറിയാനാകും. തലയിൽ ഉയർന്നു നിൽക്കുന്ന തൂവലുകൾ ചില നേരം താഴ്ന്നു കിടക്കാറുമുണ്ട്. പൂവനെയും പിടയെയും തമ്മിൽ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. എന്നാൽ പാട്ടുപാടുന്ന പക്ഷി ഏതെന്ന് നോക്കി പൂവനെ തിരിച്ചറിയാം. പെൺപക്ഷി പൂവനെ പോലെ പാടാറില്ല.
2: എവിടെയെങ്കിലും ഇരുന്ന് പാടുക മാത്രമല്ല കൊമ്പൻ വാനമ്പാടികൾ ചെയ്യുക. അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് ചില അഭ്യാസങ്ങൾ കൂടി അവ നടത്താറുണ്ട്. അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ഉയർന്നും താഴ്ന്നും പറന്ന് തുടരെ തുടരെ ചിറക് വിറപ്പിച്ചുകൊണ്ടാണ് ഇവ പാട്ടുകച്ചേരി നടത്തുന്നത്. ഇന്നത്തെ പാട്ടുകച്ചേരി നടത്തുമ്പോൾ കാറ്റു ചവിട്ടി നിൽക്കുന്ന ശീലവും ഇവയ്ക്കുണ്ട്. പറയത്തക്ക വർണ്ണത്തൂവലുകളൊന്നും പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടില്ലെങ്കിലും ശ്രുതിശുദ്ധമായ സംഗീതം ഒന്നുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവയ്ക്ക് കഴിയുന്നു.
1: വരണ്ടതും കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞതുമായ മലഞ്ചെരുവുകളിലാണ് സാധാരണയായി കൊമ്പൻ വാനമ്പാടികളെ കാണാനാവുക. തെക്കൻ ജില്ലകളിൽ കണ്ടുവരുന്ന കൊമ്പൻ വാനമ്പാടിക്ക് കഴുത്തിലും മാറിടത്തിലും വീതിയുള്ളതും കറുത്തതുമായ വരകളാണുള്ളത്. ഇവ മലബാറിൽ കാണുന്ന കൊമ്പൻ വാനമ്പാടികളെ പോലെ പാട്ടുകാരല്ലെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരിക്കുന്നു.

ഗന്ധർവനായ കൊമ്പൻ വാനമ്പാടികൾ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. നിലത്ത് കിടക്കുന്ന കല്ലിൻ്റെയോ മൺകട്ടയുടെയോ കുറ്റിപ്പുല്ലിൻ്റെയോ ചുവട്ടിലെ ചെറുകുഴിയിൽ വലിയ ആർഭാടമൊന്നുമില്ലാതെയാണ് ഇവ കൂടൊരുക്കുന്നത്. പുല്ലും വേരുകളും രോമങ്ങളുമെല്ലാം ചേർത്താണ് ഇവ കൂടൊരുക്കുന്നത്. മുട്ടയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഉറപ്പാക്കും വിധമുള്ള ഇടമാണ് ഇവ കൂടൊരുക്കാനായി കണ്ടെത്തുന്നത്. മഴക്കാലത്തിനു മുമ്പായാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഈ സമയത്താണ് ഇവയുടെ പാട്ടും ഡാൻസുമൊക്കെ ഉച്ചാവസ്ഥയിലെത്തുന്നത്. കൊമ്പൻ വാനമ്പാടിയുടെ കൂട്ടിൽ മൂന്ന്

0: ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
7: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താണെന്നറിയാണ്ട് ഓടി വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളുടെ ക്ലാസ്സുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു, ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്, വരികളെഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻഡ് കട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യവും.
7: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

ഇനി കേൾക്കാം ഒപ്പം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. വരികൾ എഴുതിയത് ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം നൽകിയത് ഫോർ മ്യൂസിക്സ്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താണ്. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
4: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो मैं 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
3: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
5: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
6: ഇനി കേൾക്കാം രേഖാചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി മനു മഞ്ജിത് പാടിയ ഗാനം. വരികൾ എഴുതിയത് സൂര്യ ശ്യാം ഗോപാൽ, സംഗീതം നൽകിയത് മുജീബ് മജീദ്.

ഒരു ഗാനം കൂടി കേൾക്കാം. കൊക്കരക്കോ എന്ന ചിത്രത്തിൽ സ്വർണലത പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്, കണ്ണൂർ രാജന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
2: ഇന്ന് May 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്ത്യ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അച

0: നിശ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് മെയ് 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 1820 മെയ് 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗി പരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്കും കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൗഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്തൊരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗി പരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിൽ ഉടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും. നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണിത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനടിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഹമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
5: ബുധൻ ഉച്ചയ്ക്ക് 12:40
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
6: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും.

വിനീത് ശ്രീനിവാസനും മഞ്ജിരിയും പാടിയ ഗാനമാണ് ഇനി. ചിത്രം അനാർക്കലി. രാജീവ് നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തി നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡുകൾ 15 നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ അവർ നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. മെയ് 3 നീറ്റ് UG 2026 പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറത്തുവിടുമെന്ന് NTA അറിയിച്ചു. ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സംഭാവനകളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയ്ശങ്കർ. ന്യൂയോർക്കിൽ UN ആസ്ഥാനത്ത് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയ്ശങ്കർ. രാജ്യത്തുടനീളം കോടതികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തുന്നതിന് സുപ്രീംകോടതി ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു. നീതിന്യായ വിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI അവകാശപ്പെട്ടതാണെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന CPIM പോളിറ്റ് ബ്യൂറോയിലും സെക്രട്ടേറിയറ്റിലും ചർച്ചയായില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറല്ലെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം പഴം പച്ചക്കറി മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. കോർപ്പറേഷൻ മേയർ O സദാശിവൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിലങ്ങാട് പ്രദേശത്തെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പുനരധിവാസ പ്രവർത്തനങ്ങളുടെ 1-ഘട്ട സമാപനവും 2-ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനവും മറ്റന്നാൾ. 8 വീടുകളുടെ നിർമ്മാണം 2-ഘട്ടത്തിൽ ആരംഭിക്കും.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: ഞാൻ അഭിരാമി സജീർ, തൃശൂർ സ്വദേശിനിയാണ്. CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അവിടെ ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ആണ്. മൂന്നാമത്തെ വർഷം പഠിക്കാൻ പോകുന്നു. സോ എന്റെ ഒരു ക്യാമ്പസ് മെമ്മറി എന്ന് പറഞ്ഞാൽ, ഞാനും എന്റെ കൂട്ടുകാരി ഗൗരി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ആണ് എപ്പോഴും കൂടുതൽ ഒരുമിച്ച് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോളേജിലൊക്കെ കറങ്ങാറുണ്ട്. ക്ലാസ് ഒക്കെ കഴിയുന്ന സമയമാകുമ്പോൾ എല്ലാരും പോവും, പക്ഷെ കോളേജ് 9 വരെ തുറന്നിരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റൊക്കെ കാണാനൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആലോചിച്ച, ഞങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ഇന്ന് നന്നായി കാണാലോ, എന്തൊക്കെയുള്ളതെന്ന് അറിയാലോ എന്ന്. അപ്പൊ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ കയറി വരുമ്പോ ഒരു നിലയുണ്ട്, മുകളിൽ ഒരു നിലയുണ്ട്, താഴെ ഒരു നിലയുണ്ട്. ഇത്ര ഞങ്ങൾക്ക് അറിയുള്ളായിരുന്നു. താഴത്തെ നില എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് പോലെയാ, എന്നുവെച്ചാൽ അണ്ടർഗ്രൗണ്ടാ, ഇരുണ്ടൊരു സ്ഥലമാ. അതിലും താഴെ ഒരു നിലയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയപ്പോ വേറൊരു സ്റ്റെപ്പ്, അത് ഇറങ്ങി താഴെ പോയപ്പോ ഒരു ഇരുണ്ട മുറി. അപ്പൊ ആ മുറിയില് ഞങ്ങളിങ്ങനെ കാര്യം ചെയ്യുമ്പോ സമയം ഒരു 7-8 ഒക്കെ ആയിട്ടോ രാത്രി. പക്ഷെ കോളേജ് തുറന്നിരിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ആരും തടയൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പേടിയുണ്ട്, ടീച്ചർമാരല്ലെങ്കിൽ കണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറയോ, പ്രശ്നമാവോ എന്നൊക്കെ. കാരണം അവിടേക്ക് പോവാൻ പാടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നേ പറഞ്ഞിട്ടില്ല ആരും. ഞങ്ങളിങ്ങനെ ഇറങ്ങി അവിടെ എത്തിയപ്പോ ഭയങ്കര പൊടി പിടിച്ച സ്ഥലം, പൂട്ടി വെച്ചേക്കാ, ഉള്ളിക്ക് കയറാൻ പറ്റില്ല. ഒരു പഴയ ഗ്രില്ലിന്റെ വാതിലില്ലേ, അങ്ങനെയാ. അപ്പൊ ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോ തലയൊക്കെ ഇട്ട് നോക്കി, തല കയറി, പക്ഷെ ബാക്കി കയറാൻ പറ്റുന്നുണ്ടാവില്ല. ഭയങ്കര സൈലൻസ്. ആ സമയത്ത് ഒരാളൊരു ഒച്ച പോലും ഉണ്ടാക്കുന്നില്ല. ഇപ്പോ നമ്മുടെ ശ്വാസത്തിന്റെ ശബ്ദം വരെ നമുക്ക് കേൾക്കാം, അത്രയും സൈലന്റാ. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനായി, ഒന്നാമതേ പേടിച്ചിരിക്ക. ആ സമയത്ത് അവിടെ ഒരു കസേര ഇരിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അപ്പോഴത് ശ്രദ്ധിച്ചേ. അപ്പൊ ആ കസേരയിൽ ഒരാൾ ഇരിക്കുന്ന പോലെ തോന്നി. കണ്ടപാടെ ഞാൻ ഓടി, പിന്നെ

എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തിയപ്പോ ആരൊക്കെ നടന്നു വരുന്നു. അപ്പൊ ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഈച്ച് മുകളിൽ പോയി. അവിടെ ടെറസാണ്, പക്ഷെ അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അവിടെ കുറച്ച് മെഷീനുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയേ, ഞങ്ങൾ വന്ന പാടെ ആ മെഷീൻ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ ആകെ പേടിച്ചു, കാരണം ഞങ്ങളെ ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഏതോ ഒരു സാങ്കേതിക വിദ്യ എന്ന് വിചാരിച്ച് ഞങ്ങൾ പേടിച്ചു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ദൈവമേ നാളെ എച്ചോടി പിടിപ്പിക്കും, എല്ലാം പ്രശ്നമായി, എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് വിചാരിച്ച പോയത്. പിറ്റേ ദിവസം ഞങ്ങള് പകൽ സമയം ലഞ്ച് ബ്രേക്ക് എത്തിയപ്പോ ഞങ്ങള് വീണ്ടും താഴെ പോയി നോക്കി. പേടിച്ച പോയ എന്താ ഏതാന്നറിയില്ല, എന്തോ ഒരു മനുഷ്യനെ കണ്ടു എന്നൊരു ഇതിൽ കസേരയിലിരിക്കുന്ന പോലെ പോയി നോക്കിയപ്പോ അതൊരു പ്ലാസ്റ്റിക് മോഡലായിരുന്നു. അത് കുട്ടികളെ അനാറ്റമി പോലെ പഠിക്കാൻ വേണ്ടിട്ട് മനുഷ്യന്റെ സെയിം പ്രപ്പോസൽ ഉണ്ടാക്കി വെച്ച മോഡലായിരുന്നു. ആ സ്ഥലം പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മോഡലും ക്ലേ മോഡലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഞങ്ങളെ പിന്നീട് ഒരു ദിവസം കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഞങ്ങളവിടെ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തു. അങ്ങനൊരു മെമ്മറിയാണ് എനിക്ക് ഉണ്ടായത്. എനിക്ക് 90s പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ പാട്ടുകൾ ഒരുപാട് കേൾക്കാറുള്ളതാ. അതെന്റെ ഒരു ഫേവറേറ്റ് സോങ്ങാ പ്രണയവർണ്ണങ്ങൾ.

എന്റെ പേര് നിവേദിത അയ്യസ്. ഞാൻ ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ സെക്കൻഡ് ഇയർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. എന്റെ കോളേജിനെ കുറിച്ചുള്ള ഓർമ്മകള് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് കോളേജിന്റെ ഒരു മുൻഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മുന്നിലൂടെ ഒരു റോഡ് പോലുള്ള വഴി, അവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട്. അതുവഴി ഓഫീസിലേക്ക് കയറി, അത് കഴിഞ്ഞ് അഡ്മിഷൻ എടുത്ത് തിരിച്ചു പോയി. പിന്നെ കോളേജിലേക്ക് ആദ്യത്തെ ദിവസം നമ്മൾ പ്രവേശനോത്സവത്തിന് വരുന്ന സമയത്താണ് കോളേജിന്റെ അകത്തേക്കുള്ള ഭാഗത്തേക്ക് ഞാൻ കയറുന്നത്. അങ്ങനെ അവിടേക്ക് കയറിയ സമയത്താണ് നമ്മുടെ കോളേജിന്റെ നടുമുറ്റവും അവിടെ ഒരു മരം, ഇലഞ്ഞി മരം ഉണ്ടായിരുന്നു. ആ ഒരു മരം അത് കണ്ടതും എനിക്കെന്തോ ഒരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു. കോളേജ് എന്ന് പറയുന്നത് സിറ്റിയുടെ നടുക്കുള്ള കോളേജാണ്, ആലപ്പുഴ നഗരത്തിന്റെ നടുക്ക്. ആലപ്പുഴയിലെ സ്ത്രീകൾക്ക് പരമ്പരാഗതമായി വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഒരു കോളേജാണ് നമ്മുടെ സെയിന്റ് ജോസഫ്സ് കോളേജ്. അപ്പോൾ ആ സിറ്റിയുടെ നടുക്ക് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമായി എനിക്ക് ആ കോളേജിനകത്തേക്ക് കയറിയപ്പോൾ ആ മരം എന്റെ കണ്ണിൽ പെട്ടെന്ന് പെട്ടത് ആ ഒരു മരമാണ്. പിന്നീട് നമ്മൾ പല കാര്യങ്ങൾക്കും ആ മരത്തിന് ചുവട്ടിൽ നിന്ന്, നമ്മൾ ആദ്യത്തെ ദിവസം മുതലേ ഞങ്ങൾ കൂട്ടുകാര് നമ്മൾ പരിചയപ്പെട്ടതും ആ ഒരു സ്ഥലത്തിരുന്നാണ്. ഒരുപാട് ഓർമ്മകൾ, ഞാനിപ്പോ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പൊ ഈ രണ്ടു വർഷവും എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു മരമാണത്. ഈ ഒരു സെക്കൻഡ് ഇയർ തീരാറായ സമയത്ത് ഞാനും എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചിയും വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു സുഹൃത്തും, ഞങ്ങൾ മൂന്ന് പേരും എല്ലാ ദിവസവും രാവിലെ 9:30 ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ 9 വന്ന് ആ മരത്തിന് ചുവട്ടിലിരുന്ന് നമ്മൾ നമ്മുടെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് വനിതാ കോളേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വനിതാ കോളേജ് ഇത്രയ്ക്ക് മനോഹരമായ ഒരു അനുഭവമായിരിക്കുമെന്ന്. അതായത് ഞാൻ 10-14 മിക്സഡ് സ്കൂളിൽ പഠിച്ചിട്ട് വനിതാ കോളേജിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് ഭയങ്കര ബോറായിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും വേറിട്ട ഒരു അനുഭവമാണ് ഈ വനിതാ കോളേജ് എന്ന് പറയുന്നത്. ഒരുപാട് സുഹൃത്തുക്കളും സ്ത്രീകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന മിഥ്യാധാരണകളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ആളുകളായിരുന്നു അവിടെ ഉള്ളത്. വിദ്യാർത്ഥിനികളാണെങ്കിലും എന്റെ കൂട്ടുകാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും മറ്റ് സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞു പോകുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരുപാട് അടുപ്പമുള്ള മനുഷ്യരുണ്ട് നമുക്ക്. അതായത് നമുക്ക് ആ ഒരു സ്ഥലം തന്നെ മനുഷ്യരെ ആസ്പദമാക്കിയാണ് നമുക്ക് ആ ഒരു സ്ഥലം പ്രിയപ്പെട്ടതാകുന്നത്. അതുപോലെ തന്നെ ആ മരത്തിന്റെ കാര്യത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങളുടെ അധ്യാപകര് ചില സമയത്ത് ക്ലാസ് എടുക്കുന്ന അവിടെ വെച്ചാണ്. നമ്മളിപ്പോ 4-year ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ച് കുട്ടികളെ വെച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആ മരത്തിന് താഴെ പോയി അവിടെ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കരമായ കുളിർമ നൽകുന്ന അനുഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആ മരത്തിന് താഴെ ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോഴേക്കും നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ എവിടെ ഇരുന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. അപ്പൊ നമ്മൾ വേഗം അവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ആ മഴ തോർന്നു കഴിയുമ്പോൾ നമ്മൾ വന്നിരിക്കുമ്പോഴുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ട് ആ മരത്തിന്. അതുപോലെ തന്നെ ആ മരത്തിന് ചെറിയ ചെറിയ കായ്കളുണ്ട്. അപ്പൊ ആ കായ്കളിലൂടെ നമ്മളോടൊക്കെ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അതും ചെറിയ പൂവ് പോലത്തെ ഷെയ്പ്പുള്ള തണ്ടുള്ള കായൊക്കെ അവിടെ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ കോളേജിലെ എന്ത് പ്രോഗ്രാം നടന്നാലും നമ്മൾ ക്വാഡ്രാങ്കിൾ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ നടുമുറ്റം, അവിടെയാണ് ആ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. ഞാൻ ആ മരത്തിന്റെ താഴെ ഇരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കോളേജ് ജീവിതം, അതായത് എന്നെ ഒരുപാട് വളരാൻ സഹായിച്ച 2 വർഷങ്ങളായിരുന്നു ഇത്. അടുത്ത വർഷം ഇതിലും കൂടുതൽ നന്നായി എന്റെ കഴിവുകളെ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന്

സ്ഥലങ്ങളുണ്ട് നമുക്ക് ആദ്യമേ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന, എന്നാൽ ചിലർക്ക് ചിലപ്പോ അത് ഒട്ടും നല്ലതായി തോന്നണമെന്നൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിൽ അത് എന്നും ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്ന സ്ഥലമായിരിക്കും ആ ക്വാഡ്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോ ഈ അവസരത്തിൽ എനിക്ക് എന്റെ കോളേജിലുള്ള എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും, പ്രത്യേകിച്ച് എന്റെ മരത്തിന് ചുവട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള പാട്ടെന്ന് പറയുന്നത് ചിത്രം എന്ന സിനിമയിലെ ഈറൻ മേഘം എന്നുള്ള പാട്ടാണ്. എനിക്കത് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോ അത് ഞാൻ എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
11: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
12: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
13: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
12: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
14: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
15: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
16: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
17: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിളിൽ ഏജൻസീസിൽ AC കൾക്ക് മാത്രമല്ല, കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
18: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
19: ക്യാമ്പസ് കളേഴ്സ്.
20: എന്റെ പേര് അബീന പുഷ്പോദരൻ. ഞാൻ കാലിക്കറ്റ് മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ MSc നഴ്സിംഗ് ആണ് ചെയ്തത്. MSc നഴ്സിംഗ് സമയത്തുള്ള ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് ക്യാമ്പസ് മെമ്മറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി എത്തുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവും. ആ സമയത്ത് ഒരു ടോപ്പിക് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലേക്ക് ഫസ്റ്റ് വന്ന് കുട്ടികളുടെ മനസ്സ് കീഴടക്കുക എന്ന് പറയും. ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞ് അങ്ങനെ നമ്മളൊരു ടോപ്പിക്കിലേക്ക് ഇടക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ന്യൂറോളജി കിട്ടിയ സമയത്ത് എനിക്ക് കിട്ടിയത് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അപ്പൊ ഞാനൊരു തേങ്ങ, പൊങ്ങുള്ള തേങ്ങയൊക്കെ കൊണ്ടുപോയി അത് കാണിച്ചുകൊണ്ടായിരുന്നു ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ സംഭവം കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഞാൻ എന്റെ ടോപ്പിക് കഴിഞ്ഞ് നെക്സ്റ്റ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ടീച്ചിങ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടി കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അത് എനിക്ക് നന്നായിട്ട് അറിയാം ഇവന് ടെൻഷൻ ഉണ്ട്, ക്ലാസ് ആൾക്കാർക്കൊക്കെ അറിയാം ഇവൻ ടീച്ചിങ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇവന് കുറച്ച് ടെൻഷൻ ഉണ്ടാവുന്നു. ശരീരമൊക്കെ കുറച്ച് കുനിയുന്നു, കൈ വിറയ്ക്കുന്നു, മൂവ്മെന്റ് ഒക്കെ കുറച്ച് സ്ലോ ആയി. അപ്പൊ ക്ലാസ്സിലെല്ലാവരും ഭയങ്കര ഇതായിട്ട് നോക്കി നിൽക്കുകയാണ്. എനിക്കും ഭയങ്കര ടെൻഷനായി, അയ്യോ ഇവൻ തന്നെയായിട്ട് വീഴാൻ പോവാണോ, അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നി മനസ്സിൽ. പുറകിലാണെങ്കിലും ടീച്ചേഴ്സ് ഇവാലുവേഷൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, ഹോൾ ക്ലാസ് ഉണ്ട്, എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇവൻ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു കുനിഞ്ഞു വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനിപ്പോ വീഴും. അങ്ങനെ ഞാൻ പെട്ടെന്ന് ക്ലാസിന്റെ പുറകിൽ, ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റോയിലാണ് ഞാൻ ഇരിക്കുന്നത്, ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഇവന്റെ ഷോൾഡർ പിടിച്ച് കുലുക്കിയിട്ട് ചോദിച്ചു, ഷബിർ നീ ഓക്കെ അല്ലേ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം ഇവൻ എന്റെ അടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞു, അബിന ഞാൻ ഓക്കെയാണ്, നീ ഒന്ന് പുറകെ പോയി ഇരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ നിനക്കെന്താ, നീ ഓക്കെ അല്ലേ, നീ വീഴാൻ പോവാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല അബിന, നീ ഒന്ന് പുറകെ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടുകൂടി ഇവന്റെ ചിരി കണ്ടപ്പോ എനിക്ക് എന്താണ് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പുറകിലേക്ക് വന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇവന്റെ ടോപ്പിക് പാർക്കിൻസോണിസം എന്ന് പറയുന്നതായിരുന്നു. അപ്പം ഇവൻ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഇവൻ അത് അഭിനയിച്ച് കാണിക്കുകയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്. അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ആ കുട്ടി ഓൾറെഡി ടെൻസ്ഡ് ആയിരുന്നു. അപ്പൊ അവന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ആക്ച്വലി കൊളാക്കി എന്നുള്ളൊരു സംഭവം കൂടി അതിൽ വന്നു. അപ്പം ക്ലാസ്സിലെ എല്ലാവർക്കും ഞാൻ എന്തോ ഒരു ഇത് ചെയ്ത് ഫണ്ണായിട്ട് മാറി, എല്ലാവരും എന്നെ കളിയാക്കി, പുറകിലേക്ക് നോക്കുന്നു, ചിരിക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം, അവൻ വീഴാൻ പോവാണോ, പിടിക്കണോ. പക്ഷേ അവീനെ അതനുസരിച്ച് പെട്ടെന്ന് പോയി ആക്ട് ചെയ്തു. അത് ആ കുട്ടിയെ നോക്കിയിട്ട് ആരും ഇനി ചിരിക്കേണ്ട, ആ കുട്ടി ചിരിക്കുന്നതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് കുറച്ച് ആശ്വാസമായത്. പക്ഷേ എല്ലാ ടീച്ചേഴ്സും ഇപ്പോഴും പറയും, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കുട്ടികളുടെ വായിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്റെ മുഖമാണ്. അതിൽ ഞാൻ ഒരുപാട് കൃതാർത്ഥയാണ്. ഇതാണ് എന്റെ ഒരു ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന സിനിമയിലെ വാതിൽപ്പഴുതിലൂടെ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. അത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി ഞാനൊരു ഡാൻസറാണ്. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അതിന്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ പല വികാരങ്ങൾ തുളുമ്പാന്ന് പറയില്ലേ, അതുപോലെ വരും. അതുകൊണ്ടാണ് എനിക്ക് ഈ സോങ് ഭയങ്കരമായിട്ട്, ആ സോങ് കേൾക്കുന്ന സമയത്തൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വികാരങ്ങൾ വന്നുകൊണ്ടാണ് ആ സോങ് കേട്ട് അവസാനിപ്പിക്കാൻ പറ്റാറുള്ളത്.

നമസ്കാരം, എന്റെ പേര് ഹൃഷികേശ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം PG MArch അർബൻ ഡിസൈൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ CET കോളേജ് ജീവിതത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായ ഒരു അനുഭവമാണ് കോളേജ് ലൈഫ് എനിക്കിപ്പം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്.

ആദ്യം കോളേജിലൊക്കെ എത്തിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പുതിയ സ്ഥലം, പുതിയ ആളുകൾ, പുതിയ കോഴ്സ്. 4 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് ശേഷം പി ജി ചെയ്യാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. അതിലൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. സി ടി ക്യാമ്പസിനെ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ സ്ഥലമാണ് സി ടി കോളേജ് എന്ന് പറയുന്നത്. ഒരുപാട് മരങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ വലിയൊരു ക്യാമ്പസ് ആയിരുന്നു. ക്യാമ്പസിൽ നടക്കാൻ തന്നെ ഭയങ്കര പ്രത്യേകമായൊരു ഫീലിംഗ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ കാന്റീനിൽ പോയി ചായ കുടിക്കുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ കംഫർട്ട് സോണായിരുന്നു കോളേജ്. എപ്പോൾ വേണമെങ്കിലും പോവാം, രാത്രി 9 മണിവരെ നമുക്ക് അവിടെ കോളേജിൽ സ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് കുട്ടികളുള്ള ഒരു വലിയ കോളേജിൽ പഠിക്കുക എന്നത്. ഡിഗ്രിക്ക് അത് സാധിച്ചില്ലെങ്കിലും പി ജിക്ക് എനിക്കത് സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജ് ജീവിതമായിരുന്നു എൻ്റെ സി ഇ ടിയിലുള്ളത്. അതിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരുപാട് സപ്പോർട്ടിങ്ങും ഒരുപാട് ഹെൽപ്പും ചെയ്തത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. അതിലേറ്റവും കൂടുതൽ ഞാൻ ഓർമ്മിക്കുന്നത് ബിജിൻ മാം, മനോജ് സാറ്, ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഹെൽപ്പാണ് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഈ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഒരു 2 മാസം കൂടി ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി സി ടിനോട് വിട പറയുകയാണ്. വലിയ സങ്കടമുണ്ട്, കാരണം ആദ്യം എത്രത്തോളം ഈസി ആയിട്ട് ഇത് പി ജി ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. എത്രയും പെട്ടെന്ന് തീർന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ തീരുമെന്ന് അറിയുമ്പോൾ വലിയ സങ്കടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ഞാൻ 4 വർഷം വർക്ക് ചെയ്ത് വർക്ക് ലൈഫും അവിടെ നിർത്തി, ഒരു സ്ഥിര വരുമാനം പോലും ഇല്ലാതെ നിർത്തിയിട്ടാണ് ഞാൻ പി ജി എടുക്കാൻ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിംഗ് സമയത്ത്. അതൊക്കെ തരണം ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ ഫ്രണ്ട്സും ആയിരുന്നു. ഇപ്പം അതിനോടൊക്കെ വിട പറയുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച സി ടിനോട് വളരെയധികം സന്തോഷം ഉണ്ട്. എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി പറയുകയാണ്. എനിക്ക് ആക്ച്വലി ഈ സോങ്ങുകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പഴയ സോങ്ങുകൾ. അതിൽ 90സിലുള്ളൊരു നല്ല സോങ് ആയിരുന്നു ശാന്തമീ രാത്രിയിൽ എന്ന ജോണി വാക്കർ എന്ന സിനിമയിലെ സോങ്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: കളേഴ്സ്.
1: എന്റെ പേര് അശ്വതി, ഞാൻ കോഴിക്കോട് സ്വദേശിനിയാണ്. പഠിച്ചത് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോടാണ്. ക്യാമ്പസ് ഓർമ്മകൾ എന്ന് പറയുമ്പം എല്ലാവരെയും പോലെ തന്നെ എന്റെ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായിരുന്നു. ഇപ്പോഴും തിരിച്ചു വരണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് നമ്മളെയൊക്കെ തന്നെ തോന്നിപ്പിക്കാനുള്ള കാരണം തന്നെ അവിടുത്തെ സൗഹൃദങ്ങളായിരുന്നു. അത്രയേറെ നമ്മുടെ മനസ്സിനെ സ്പർശിച്ച മറ്റ് സൗഹൃദങ്ങൾ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിലും പിന്നീട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇനിയും പഠിക്കാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ആ കോളേജിൽ തന്നെ തിരിച്ചെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ക്യാമ്പസിലേക്ക് എത്തിപ്പെടുന്ന ഒരു പതനകരിയായ ഒരു പെൺകുട്ടിയുടെ പകപ്പോടുകൂടി അവിടെ എത്തിപ്പെട്ട് ആ ഒരു കോളേജ് നമ്മളെ ഓരോരുത്തരെയും അത്രയും സൗഹാർദ്ദപരമായിട്ടാണ് സ്വീകരിച്ചതും രസകരമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരുന്നു അവിടെ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. കോളേജിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ അവിടുത്തെ കലാപരമായും നമ്മൾ ഇടപെടുമ്പോൾ കിട്ടിയിട്ടുള്ള കൂടുതൽ കൂടുതൽ സൗഹൃദങ്ങൾ പാട്ടായും കവിതകളായും എഴുത്തുകളായും മറ്റുമൊക്കെ നമ്മളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അതിപ്പോഴും മനസ്സിലുണ്ട്. ആ ആളുകളുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിന്റെ കാലഘട്ടം അത് വളരെയേറെ മനസ്സിന് ഇമോഷണൽ ആയി പോകും. അത്രയും രസകരമായ ഓർമ്മകളായിരുന്നു എല്ലായിടത്തും ഉണ്ടായത്. എന്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ഓർക്കുവന്ന ഒരു സംഭവം പറയാം. ഞാൻ ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരുപാട് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആ പുള്ളിക്കാരൻ എല്ലാവരുടെയും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ പിന്നെ അടുത്ത ഇടപെട്ട് നമ്മൾ സംസാരിച്ചു വരുമ്പോഴാണ് ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ആള് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ആ കൂട്ടുകെട്ട് വിടാതെ ഒരവസ്ഥയിലേക്ക് സൗഹൃദം ഇപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ആളായിട്ട്. ആളെ കണ്ട സമയത്ത് ഇങ്ങോട്ട് കയറി വന്ന് പേരൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു പുള്ളി പേരെല്ലാം ചോദിച്ചത്. നമ്മൾ ആ പുള്ളിയോട് അടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല് ആ പുള്ളിയുടെ ഫാദർ ആ ഇടയ്ക്ക് മരിച്ചു. മരിച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോർണറിൽ പോയിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന ഭീകരനായ ഒരു മനുഷ്യന്റെ കരച്ചിൽ കണ്ട് സത്യത്തിൽ ഞങ്ങൾ ആകെ പകച്ചുപോയി. ഈ ആളുടെ കണ്ണിനിങ്ങനെ വെള്ളം വരുമോ, ഇങ്ങനെയൊക്കെ കരയുവോ എന്നൊക്കെ ഞങ്ങളാകെ ഞെട്ടിപ്പോയി. അത്രയും ഒരു നമ്മുടെ കൺസെപ്റ്റിൽ നിന്ന് ആകെ മാറി ആ പുള്ളി അങ്ങനെ സെന്റിമെന്റൽ ആയിട്ട് ഞങ്ങൾ കാണുന്നത് പിന്നീടാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരും ആ ആളുടെ അടുത്ത് സംസാരിക്കാനും ആശ്വസിപ്പിക്കാനും ചെന്ന് പതുക്കെ ആ ആളുമായിട്ട് കൂട്ട് ആരംഭിച്ചിട്ടുള്ളതായിരുന്നത്. ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരുപാട് ബദാം മരങ്ങൾ ഉണ്ടായിരുന്നു. ബദാമിന്റെ ഇലകൾ ഇങ്ങനെ ചുവന്ന് വീണ് കിടക്കുന്ന ആ സമയങ്ങളിലാണ് അധികവും ഞങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ ഓരോ ഇലയിൽ പോലും പേരുകൾ എഴുതി വെക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ പ്രണയങ്ങൾ ഒത്തിരി ആ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ മരത്തിന്റെ ഇലയിൽ പോലും വളരെ മനോഹരമായ രീതിയിൽ ഓരോ കവിതാക്കളുടെ പേരും ഓരോ ചുവരിലും ഇത്രയേറെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പസ് ഓർമ്മകളുടെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു പാട്ടുണ്ട്. അതായത് ഞങ്ങൾ ഓരോ പ്രണയിതാക്കളും ക്യാമ്പസിലെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന് ബെഞ്ചിൽ താളം കൂട്ടി ഒരു പാട്ട് പാടുന്ന ഒരു സുഹൃത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ ഒരൊറ്റ പാട്ടില് ആ പാട്ട് പാടി ഞങ്ങളുടെ എല്ലാവരുടെയും മൂഡ് മാറ്റി പുള്ളി അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട്. അത്രയും ദുഃഖാദ്രമായിട്ടുള്ള ഒരു പാട്ടായിട്ട് പോലും ആ പുള്ളി തിരിച്ചുകൊണ്ടായിരുന്നു പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ടല്ലാതെ വേറൊന്നും എനിക്ക് ക്യാമ്പസ് ഓർമ്മകളിലേക്ക് എത്തുന്നില്ല. ആ പാട്ട് അനഘ സിനിമയിലെ ഏറ്റവും പാടിയ മനം നോമ്പ് ഞാൻ കരഞ്ഞു എന്നുള്ളൊരു പാട്ടാണ്.

നമസ്കാരം, എന്റെ പേര് അബീന സ്വാമി കെ എസ്. ഞാൻ ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻസിലെ അവസാന വർഷ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു ദിവസം എന്റെ കലാലയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഒരു ബിരുദ വിദ്യാർത്ഥിനി എന്ന നിലയിൽ എന്റെ അവസാനത്തെ ദിവസമായിരുന്നു. എന്റെ ലാസ്റ്റ് എക്സാം ഇന്നാണ് തീർന്നത്, പ്രോജക്റ്റും കഴിയുകയായിരുന്നു. അത് ഇന്നാണ് കഴിഞ്ഞത്. അങ്ങനെ ഒഫീഷ്യലി ഞാൻ എന്റെ കോളേജിൽ നിന്നും പാസ് ഔട്ടായ ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ എന്റെ കോളേജിനെ പറ്റി സംസാരിക്കുന്നതിനെ പ്രതി ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ എന്റെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ആലപ്പുഴയിലെ തന്നെ ഏറ്റവും മികച്ചൊരു കോളേജാണ്. ആലപ്പുഴയിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോളേജാണ്. എന്റെ കോളേജിലെ നമ്മൾ ആദ്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിലാദ്യം വന്ന ടെസി തോമസിന്റെ കോളേജല്ലേ എന്നാണ് ചോദിക്കുന്നത്. മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ ടെസി തോമസ് പഠിച്ചത് ഞങ്ങളുടെ കോളേജിലാണ്. ഞങ്ങളുടെ കോളേജ് ഒരു വിമൻസ് കോളേജ് ആയതിനാൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും നമ്മൾ നമ്മുടെ കോളേജിൽ ഫേസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും അവിടെ പെൺകുട്ടികൾ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന സ്കില്ല് അത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എന്ത് കാര്യത്തിനും നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥിനികൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറൊരു വ്യക്തിയുടെ സഹായം ആവശ്യമായി വരുന്നു എന്ന് ഒരു തോന്നൽ പോലും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കാറില്ല. ഇപ്പൊ NSS NCC ആണെങ്കിൽ പോലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മുടെ വിദ്യാർത്ഥിനികൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജിൽ വിദ്യാർത്ഥിനികൾക്കിടയിലുള്ള സൗഹൃദങ്ങൾ, അത് സ്വാഭാവികമായും ആളുകൾ പറയും സ്ത്രീകൾക്കിടയിലുള്ള സൗഹൃദങ്ങൾ, പെൺകുട്ടികൾക്കിടയിലുള്ള സൗഹൃദങ്ങൾ ഒരുപാട് ജലസി ഉള്ളതാണ്, മറ്റൊരാൾ നന്നാവുമ്പോൾ വേറൊരാൾക്ക് പിടിക്കത്തില്ല, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉള്ളൊരു സൗഹൃദത്തിനിടയിൽ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള വിദ്യാർത്ഥികളെന്നല്ല, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളുമായിട്ടും കോളേജ് മുഴുവനായിട്ടും ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് വിമൻസ് കോളേജിലെ സൗഹൃദങ്ങൾ വളരെ ശക്തമാണ്. ഒരാൾക്ക് ഒന്ന് കാലിടറിയാൽ ഒന്ന് കൈപിടിച്ച് ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ കൂടെ നമ്മുടെ ഉന്നമനത്തിനായി അവരുടെ സമയം കൂടി സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായത് ഈ കോളേജിൽ നിന്നാണ്. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയം എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഞാൻ സെയിന്റ് ജോസഫ്സിൽ തന്നെ പ്ലസ് ടു പഠിച്ചതാണ്. പിന്നെ ഈ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പം എന്റെ പേരൻസ് എന്നോട് പറഞ്ഞ അടുത്തല്ലേ പോയി വരാം, പിന്നെ ഡിഗ്രി അല്ലേ അധികം പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കോളേജിൽ വരുന്നത്. പക്ഷെ എനിക്ക് സത്യത്തിൽ പറഞ്ഞ ആദ്യമൊന്നും എനിക്ക് കോളേജിൽ വരുന്നതിനോട് തന്നെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാൻ ആ ഒഴുക്കിൽ പെട്ടുപോയി. അതിനുശേഷം കോളേജ് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഇടമായി മാറി. അത് മാത്രമല്ല, ഞാൻ കോളേജിൽ യൂണിയനിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കോളേജിലുണ്ടായിരുന്ന ആളുകളുമായി ഒരുപാട് നന്നായി അടുത്ത് ഇടപഴകാൻ സാധിച്ചു. ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കോളേജിലുണ്ടാകുന്ന അപ് ആൻഡ് ഡൗൺസ്, കോളേജ് എങ്ങനെ ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ കോളേജ് വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന ഒരു ഇടമാണ്. അല്ലാണ്ട് ഇന്നവർക്ക് മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. ആരെയും ഒരു രീതിയിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ, ജാതി മത വർഗവർണ്ണ ദേശ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കോളേജായിട്ടാണ് എന്റെ കോളേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം അവരുടെ 75-ാമത്തെ വാർഷികം ആഘോഷിച്ചപ്പോൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുറച്ച് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഒരു ത്രിദിന ക്യാമ്പ് നടത്തി, സഹവാസ ക്യാമ്പായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കോളേജിനെ ഒരു ദിവസം ചൂസ് ചെയ്തു. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വ്യത്യസ്ത പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുറച്ചു പേരും സെലക്ടായി, ഞങ്ങൾ എല്ലാവരും അവിടെ പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് എത്രത്തോളം സ്ത്രീകൾക്കിടയിൽ പരസ്പരം സ്നേഹത്തോടെയും സൗഹൃദപരമായും നന്നായി കഴിയാമെന്ന് എനിക്ക് തെളിയിക്കപ്പെട്ട ഒരു സമയമായിരുന്നു ആ ഒരു ക്യാമ്പ്. ആ സമയത്ത് എന്റെ യൂണിയൻ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. സോ എന്റെ യൂണിയൻ എന്തോരം ഇൻഫ്ലുവൻസ് ആ കോളേജിൽ വരുത്തിയിട്ടുണ്ട് എന്ന് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതും ആ ഒരു സമയത്താണ്. പിന്നെ ഞാനെന്ന വ്യക്തിയും ആ കോളേജും എന്ന രീതിയിൽ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന

ഇടം അതെന്റെ കോളേജായിരുന്നു. അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. കാരണം 9ാം ക്ലാസ്സിൽ ഞാൻ ആയിരുന്ന സമയത്ത് ഒരു 100 പേരുടെ മുമ്പിൽ വെച്ച് 2 വാക്ക് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകയും വിയർക്കുകയും ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ലൈവായി കമന്ററി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എന്റെ കോളേജ് എനിക്ക് നൽകിയ പ്രോത്സാഹനമാണ്. അത്രത്തോളം സ്റ്റേജസ് എനിക്ക് ആ കോളേജിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കഴിവുള്ളവരെ ആ കഴിവ് വർദ്ധിപ്പിക്കുവാനും അത് ഉപയോഗിക്കാത്തവരെ അത് ഉപയോഗിക്കാൻ ശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് എന്റെ കോളേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ കോളേജിൽ എന്ത് പ്രോഗ്രാം നടത്തിയാലും അതൊരു കുട്ടിയുടെ സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയാണ് എന്ന് ശക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ യൂണിയനിലെ ഒരു ചെയർപേഴ്സൺ ആയിരുന്ന നിലയിലും കോളേജിന്റെ ഓരോ ആവശ്യങ്ങൾക്കായി ഓരോ ഇടങ്ങളിലും പോകുന്ന വ്യക്തി എന്ന നിലയിലും സെന്റ് ജോസഫ്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്ന് പറയുന്നിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു അത്. എന്റെ കോളേജിന്റെ അവസാന ദിവസമായ ഇന്ന് കോളേജിനെ പ്രതി സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്മകളും വിജയങ്ങളും ആ കോളേജിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.

ഈയൊരു അവസരത്തിൽ എന്റെ കോളേജിന്റെ ഓർമ്മകളും എന്റെ മനസ്സിലുള്ളപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് നമ്മൾ ആലപ്പുഴയിൽ തന്നെയുള്ള കുഞ്ചാക്കോവിന്റെ ഫാസിൽ സാറിന്റെ അനിയത്തി പ്രാവ് സിനിമയിലെ ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്ന ഗാനമാണ്.

0: കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2:00.
7: നമസ്കാരം. പ്രധാന വാർത്തകൾ.
6: മെയ് 3 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് പരീക്ഷ റദ്ദാക്കിയത്. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറപ്പെടുവിക്കും. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും 500 മീറ്റർ പരിധിയിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകൾ 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ട കേസിലെ അന്വേഷണം CBI ഏറ്റെടുത്തു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്ന് കേസ് അന്വേഷണം ഏജൻസി ഇന്ന് ഔദ്യോഗികമായി ഏറ്റെടുത്തു. ചെറുവത്തൂർ മട്ടലായിൽ ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച് സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിൽ ഇതിനായി സംഘം രൂപീകരിച്ചു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായ സ്നേഹസംഗമം ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചരിത്ര ഭൂരിപക്ഷം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാത്ത കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ നിശിത വിമർശനം നടത്തിയേനെന്ന് കാരശ്ശേരി പറഞ്ഞു. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്ന് കോഴിക്കോട് DMO ഡോക്ടർ KK രാജാറാം. ഫെബ്രുവരി 28 മുതൽ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി HPV വാക്സിൻ സൌജന്യമായി നൽകുന്നുണ്ട്. ഇടുക്കിയിൽ കുഴിത്തുളു ദീപ ഹൈസ്കൂളിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
2: വിലക്കപ്പെട്ട പ്രണയം തീർക്കുന്ന സംഘർഷത്തിൽപ്പെട്ട് മാനവ ഹൃദയങ്ങൾ ആടിയുലയാറുണ്ട്. വികാരവിചാരങ്ങളിൽ പ്രണയികൾ ഉരുകിത്തീരുന്ന അത്തരം കഥകൾ ലോകസാഹിത്യത്തിൽ വിരളമല്ല. മനുഷ്യ മനസ്സുകളുടെ നിരാശയും ദുഃഖവും പ്രണയപാപചിന്തകളും പേറുന്ന ഒരത്യപൂർവ കൃതി ഇറ്റാലിയൻ സാഹിത്യത്തിലുണ്ട്. 1926 നൊബേൽ സമ്മാനം നേടിയ ഗ്രേസിയ ദലദയുടെ വനിതയും വൈദികനും എന്ന നോവലാണത്.
3: ഇറ്റാലിയൻ ഭാഷയിൽ ലാ മാദ്രെ എന്നാണ് ഈ നോവലിന്റെ പേര്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ഈ കൃതി ഗ്രേസിയ ദലദയുടെ ഏറ്റവും പ്രശസ്തമായ രചനയാണ്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ വെരിസിമോ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഗ്രേസിയ ദലദ.
2: മധ്യധരന്യാഴിയിൽ ഇറ്റലിക്ക് തൊട്ടുകിടക്കുന്ന സർഡീനിയ ദ്വീപിൽ 1875 ഗ്രേസിയ ഭൂജാതയായത്. തന്റെ ജന്മനാടായ സർഡീനിയ ദ്വീപ് തന്നെയായിരുന്നു എഴുത്തുകാരിയുടെ എല്ലാ രചനകൾക്കും പ്രചോദനം.
3: ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രേസിയ ദലദയ്ക്ക് ലഭിച്ചിട്ടില്ല. 17 ഗ്രേസിയ എഴുതി തുടങ്ങി. ചെറുകഥകളായിരുന്നു ആദ്യകാല സൃഷ്ടികൾ. നാടോടിപ്പാട്ടുകളിലെ ഇതിവൃത്തങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വൈകാരിക പ്രതിപാദനങ്ങളായിരുന്നു ആ കഥകൾ. അതിനുശേഷം ഗ്രാമീണരുടെ മനസാക്ഷിയിലും മനോവികാരങ്ങളിലും പാപങ്ങളും പ്രലോഭനങ്ങളും വരുത്തിവയ്ക്കുന്ന ശോകാത്മകമായ അവസ്ഥകളായി രചനകളിലെ പ്രമേയങ്ങൾ.
2: ഏലിയാസ് പോർട്ടോലു, ഭസ്മം, വനിതയും വൈദികനും എന്നിവയാണ് ഗ്രേസിയ ദലദയുടെ പ്രധാന നോവലുകൾ. തന്റെ യൗവനകാലത്തെ അടിസ്ഥാനമാക്കി ആത്മകഥാരൂപത്തിൽ എഴുതിയ കുസീമ എന്ന നോവലും നിരൂപകരുടെ ശ്രദ്ധ നേടി.
3: സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകളാണ് എഴുത്തുകാരിയുടെ കൃതികളുടെ അടിത്തറ എന്ന് കാണാൻ കഴിയും. ഏകമകനെ വൈദികനാക്കാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് യുവാവായ മകൻ പുരോഹിതനായ ശേഷം പ്രണയത്തിലേക്കും ലൈംഗിക തൃഷ്ണയിലേക്കും പോകുന്നത് കാണേണ്ടി വരുന്നതാണ് വനിതയും വൈദികനും എന്ന നോവലിന്റെ പ്രമേയം.
2: ഫാദർ പോൾ യുവാവായ വൈദികനാണ്. സാർദീനിയയിലെ മലയോര ഗ്രാമത്തിലെ

0: ദേവാലയത്തിലേക്ക് ഫാദർ എത്തിയിട്ട് കുറച്ചു വർഷങ്ങളാകുന്നതേയുള്ളൂ. നിഷ്കളങ്കരായ ഗ്രാമീണ മനുഷ്യരുടെ ആത്മീയ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ് സഭയേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സെമിനാരിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യത്തെ ശുശ്രൂഷക ജോലി. ഫാദർ പോളിനൊപ്പം മാതാവ് മരിയയും പള്ളിയോട് ചേർന്നുള്ള അരമനയിൽ താമസിക്കുന്നുണ്ട്.
1: ഫാദർ പോൾ ആ രാത്രിയിലും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. അച്ഛന്റെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അമ്മയുടേതും. അവിടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന മകന്റെ കാലൊച്ച അവർക്ക് കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ അമ്മ ഉറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനായിരിക്കും മകൻ ആഗ്രഹിക്കുന്നത്. അമ്മ വിളക്കണച്ചു. ഒരു കസേരയിൽ വാതിലിനോട് ചേർന്നിരുന്ന് പണിയെടുത്ത് തഴമ്പിച്ച തന്റെ കൈകൾ കൂട്ടിത്തിരുമി തള്ളവിരലുകൾ ഞെരിച്ചു. നിമിഷങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ അക്ഷമയായി. മകൻ പതിവ് പോലെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുമെന്നുള്ള തന്റെ പ്രതീക്ഷ വിഫലമാകുന്നതായി അവർക്ക് തോന്നി.
0: ഫാദർ പോളിന്റെ അമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ആ സ്ത്രീയുടെ മനസ്സിൽ പലവിധ ആശങ്കകൾ ഉയർന്നു. മകൻ ഈ പാതിരാവിൽ ഏതോ രോഗിയെ സന്ദർശിക്കാൻ പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അവർ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല.
2: ഇടവകയിലെത്തിയനാൾ മുതൽ ആ യുവവൈദികൻ പരിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു നയിച്ചു വന്നിരുന്നത്. ആർ എന്ന ഗ്രാമത്തിലെ ഇടവകക്കാരുടെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു ആ യുവവൈദികന്റെ ജീവിതം. എന്നാൽ പെട്ടെന്നാണ് ഇടവകയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ധനാഢ്യയും സുന്ദരിയുമായ ആഗ്നസ് എന്ന യുവതിയിൽ പുരോഹിതൻ അനുരക്തനാവുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ അച്ഛൻ അകപ്പെടുന്നു.
0: ഫാദർ പോൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയിലെ പുരോഹിതർക്ക് വിവാഹിതരാകാൻ അനുവാദമില്ല. ഇതിനു മുൻപ് ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വികാരി ഒരു ദുർനടപ്പുകാരനായിരുന്നു. മദ്യപാനിയും സ്ത്രീലമ്പടനുമായ അച്ഛനെ സഭ പുറത്താക്കി. അച്ഛൻ ഈ കുന്നിൻപുറത്തെ പാഴ്സനേജിൽ കിടന്നാണ് മരിച്ചത്. ആ പാതിരിയുടെ പ്രേതമാണ് തന്റെ മകനെ ദുർമാർഗത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് ഫാദർ പോളിന്റെ മാതാവ് വിശ്വസിക്കുന്നു. ദുർമരണപ്പെട്ട മുൻ പാതിരിയുടെ പ്രേതത്തെ പലപ്പോഴും അവർ പാതിരാത്രിയിൽ കണ്ടുമുട്ടാറുണ്ട്.
1: ഉയരം കുറഞ്ഞ് തടിച്ച ശരീരപ്രകൃതിയുള്ള പഴയ അച്ഛന്റെ പ്രേതത്തെ മരിയ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ ഭയപ്പെട്ടില്ല. ഇരിക്കൂ. അവൾ വികാരിയെ ഒരു സ്റ്റൂളിൽ ഇരുത്തി. പ്രേതം ഇരുന്നു. മരിയ, നിനക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്റെ കുപ്പായത്തിൽ പൂക്കൾ തുന്നി വെച്ചുകൂടെ? എന്നെ ശുശ്രൂഷിക്കാൻ സ്ത്രീകൾ ആരുമില്ല, പ്രേതം പറഞ്ഞു. അച്ഛൻ മരിച്ചുപോയതല്ലേ, പിന്നെ കുപ്പായം എന്തിന്? അവൾ തിരിച്ചു ചോദിച്ചു. പ്രേതത്തിന് ദേഷ്യം വന്നു. ഞാൻ മരിച്ചുപോയെന്ന് നിന്നോട് ആര് പറഞ്ഞു? അധികം താമസിയാതെ നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ഞാൻ അടിച്ചു പുറത്താക്കും.
0: പ്രേതദർശനത്തിൽ ഉള്ളിൽ ഭയന്നും മകനെയോർത്ത് വേവലാതിപ്പെട്ടും ആ മാതാവ് ആ രാത്രിയിൽ കണ്ണീരൊഴുക്കുമ്പോൾ ഫാദർ പോൾ തന്റെ കാമുകിയുടെ കരവലയത്തിലായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ആരുമറിയാതെ ആ നാട്ടിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിയാമെന്ന് ആഗ്നസ് ഫാദർ പോളിനോട് കരഞ്ഞുകൊണ്ടു പറഞ്ഞു. അവളുടെ തലമുടിയിൽ ലാളിച്ചുകൊണ്ട് അവർ ശയ്യയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ആ യുവപാതിരിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല.
2: സ്നേഹമയിയായ തന്റെ അമ്മയെ ഉപേക്ഷിക്കാനും ഗ്രാമീണരെയും ഇടവക ജനങ്ങളെയും ഉപേക്ഷിക്കാനും അയാൾക്ക് മനസ്സു വന്നില്ല. പക്ഷേ കാമുകിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാനും കഴിയില്ല. അച്ഛൻ ധർമ്മസങ്കടത്തിലായി. അവളുടെ സവിധത്തിൽ നിന്നും അയാൾ ഇറങ്ങി നടന്നു.
1: അച്ഛൻ മേടയുടെ മുമ്പിലെത്തി. വാതിൽ തുറന്നയുടനെ ഒരു നേരിയ പ്രകാശധാര അടുക്കളയിൽ നിന്നും പൂമുഖത്തേക്ക് വീണുകിടക്കുന്നത് കണ്ടു. അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നു.

0: പോൾ, നീ എവിടെയായിരുന്നു?
1: അമ്മ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ഒരു രോഗിയുടെ അടുത്തായിരുന്നു. അമ്മയുടെ മുഖത്ത് വ്യസനം നിറഞ്ഞു. നീ എവിടെയായിരുന്നുവെന്ന് എനിക്കറിയാം. പല രാത്രികളായി നീ പുറത്തു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. മകനെ, നീ ചെയ്യുന്നത് എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഫാദർ പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മരണത്തെ പോലെ വിളറി അച്ഛൻ തന്റെ കിടപ്പുമുറിയിലേക്ക് ഹൃദയവേദനയോടെ കടന്നുപോയി.
2: തന്റെ എല്ലാമെല്ലാമായ മാതാവ് കുറ്റപ്പെടുത്തിയതോടെ ഫാദർ പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. ആഗ്നസിനെ മറക്കുക, ഈ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുക, തന്റെ പരിശുദ്ധി വീണ്ടെടുക്കുക. ഈ മലമ്പ്രദേശ ഗ്രാമത്തിലെ ഇടവകക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കി ശാന്തനായി കഴിയുക. ആ ദൃഢനിശ്ചയത്തോടെ വൈദികൻ പിറ്റേന്ന് ദേവാലയത്തിലെത്തി.
3: പള്ളിയിലേക്ക് പോകുന്നതിനു മുൻപ് ഫാദർ പോൾ ഒരു കത്തെഴുതി തന്റെ മാതാവിനെ ഏൽപ്പിച്ചു. ആഗ്നസിനായിരുന്നു ആ കത്ത്. കണ്ണീരിൽ കുതിർന്ന കടലാസ്. പുലർച്ചെയാണ് ഉറക്കം കിട്ടാതെ കിടന്ന ഫാദർ ആ കത്ത് എഴുതിയത്. ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു:
0: ദയവായി എന്നെ കാത്തിരിക്കരുത്. വഞ്ചനയുടെ വലയിലാണ് നാം കുടുങ്ങിയത്. ആഴത്തിലേക്ക് താഴാതിരിക്കണമെങ്കിൽ അതിന്റെ കണ്ണികൾ മുറിച്ച് രക്ഷപ്പെടണം. മേലിൽ ഞാൻ ഭവതിയുടെ അടുത്ത് വരികയല്ല. എന്നെ മറക്കുക. എനിക്ക് കത്തെഴുതുകയോ എന്നെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്.
2: ഫാദർ പോളിന്റെ കത്തുമായി മാതാവ് മകന്റെ പ്രണയഭാജനത്തിന്റെ വീട്ടിലേക്ക് യാത്രയായി. ആ വലിയ ബംഗ്ലാവിൽ ആഗ്നസും വേലക്കാരിയും മാത്രമേയുള്ളൂ. യുവതിയെ കണ്ടു, കത്തുകൊടുത്തു. അവളത് വായിക്കുകയും മുഖം പൊത്തി കരയുകയും ചെയ്തുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. തന്റെ മകന് വിവാഹം കഴിക്കാൻ സഭ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാതാവ് വിചാരിച്ചു. അവർ ഹൃദയവേദനയോടെ തിരികെ നടന്നു.
3: താഴ്വാരത്ത് നിന്ന് വൃദ്ധന്മാരും വൃദ്ധകളും ആരാധനയ്ക്കായി ദേവാലയത്തിലെത്തും. അന്തിയോക്കസ് എന്ന കൗമാരക്കാരനാണ് അച്ഛന്റെ സഹായി. കപ്യാരായും അൾത്താരബാലനായും പൗരോഹിത്യത്തിനായി ഫാദർ പോളിന്റെ കീഴിൽ അഭ്യസിക്കുന്ന അവൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മുതിർന്ന പുരുഷന്റെ ഉറച്ച ആത്മവിശ്വാസമുണ്ട് അവന്. വൈദികനാവുക എന്നതാണ് അന്തിയോക്കസിന്റെ ലക്ഷ്യം.
2: കത്തെഴുതി തന്റെ കാമുകിക്ക് നൽകി അവളെ മറക്കാൻ മനസ്സിനെ പഠിപ്പിച്ച ശേഷം ഫാദർ പോൾ ദേവാലയ ശുശ്രൂഷയിലും ഇടവക ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. വനത്തിന് സമീപമുള്ള കുന്നിൻമുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ ഒരു വൃദ്ധന് അന്ത്യശുശ്രൂഷ നൽകുന്നതിലാവുന്നു പിന്നീട് അച്ഛന്റെ ശ്രദ്ധ. പക്ഷേ ഉള്ളിലിപ്പോഴും ആഗ്നസുണ്ട്. പ്രിയതമയുടെ സവിധത്തിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ താനെടുത്തിരിക്കുന്ന കഠിനമായ ശപഥം അതിൽ നിന്നും വൈദികനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ കൊച്ചമ്മയ്ക്ക് സുഖമില്ല എന്ന സന്ദേശവുമായി ആഗ്നസിന്റെ വേലക്കാരി വരുന്നതോടെ വൈദികൻ ആകെ പ്രതിസന്ധിയിലാകുന്നു.
0: ഒടുവിൽ ഫാദർ പോൾ അസുഖബാധിതയായ തന്റെ പ്രിയതമയുടെ സവിധത്തിലേക്ക് ചെന്നു. നിങ്ങൾ എന്തിനു വന്നു? നിനക്ക് സുഖമില്ലെന്ന് കേട്ടു. മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടികൾ മാടി ഒതുക്കി അവൾ നീണ്ടു നിവർന്നു കിടന്നു. എനിക്ക് പൂർണ്ണ സുഖം തന്നെ. ഞാൻ നിങ്ങൾക്ക് ആളയച്ചില്ലല്ലോ. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് എന്തിനിത് ചെയ്തു? ആഗ്നസ് ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി. ഫാദർ പോൾ ഭയപ്പെട്ടു. പോൾ കൈപിടിച്ച് മുമ്പ് തങ്ങൾ ഇരിക്കാറുള്ള മഞ്ചത്തിലേക്ക് അവളെ നയിച്ചു. അവളുടെ മുഖം വിറകൊണ്ടു. ഫാദർ പോൾ ആ ചുണ്ടുകളിൽ ചുംബിച്ചു. അത് പ്രേമത്തിന്റെ നിഷേധിക്കാൻ കഴിയാത്ത മുഖമായിരുന്നു.
2: ആഗ്നസുമായി പുനഃസമാഗമം നടന്നതോടെ ഫാദർ പോളിന്റെ മനസ്സ് വീണ്ടും സംഘർഷഭരിതമാവുന്നുണ്ട്. വീണ്ടും ഒളിച്ചോടാമെന്ന പോംവഴി ആഗ്നസ് പറയുന്നുവെങ്കിലും യുവവൈദികന് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ദൈവം തന്നെ പരീക്ഷിക്കുകയാണെന്ന് ഫാദർ

0: ഫാദർ പോളിനെ തളർച്ച കീഴടക്കി. ജനാലയ്ക്കപ്പുറത്ത് ഇണയെ തേടുന്ന പ്രാവിന്റെ കരച്ചിൽ തുടർച്ചയായി കേട്ടു. അത് നിലാവ് കൊണ്ട് വിളറിയ രാത്രിയുടെ വിലാപമാണെന്ന്
1: പള്ളി വികാരിയുടെ പ്രേതത്തെ പല രാത്രികളിലും ഫാദർ പോളിന്റെ മാതാവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കും, അതാണ് തന്റെ ലക്ഷ്യമെന്ന് വികാരിയുടെ പ്രേതം മാതാവിനോട് പറയുന്നു. കണ്ണീർ വാർത്തുകൊണ്ട് ആ അമ്മ തന്റെ കഠിനമായ ജീവിതം ഓർക്കുന്നു. അവർ ഗ്രാമീണ യുവതിയായിരുന്ന സമയത്ത് ഒരു മില്ല് ഉടമസ്ഥൻ അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയുണ്ടായി. പക്ഷേ വിധിവശാൽ അയാളെ തന്നെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. മകൻ ജനിച്ച ശേഷം മില്ലുകാരൻ അവരെ ഉപേക്ഷിച്ചു. മകനെയും കൊണ്ട് മരിയ വല്ലാതെ ബുദ്ധിമുട്ടി, പല തൊഴിലുകൾ ചെയ്തു. അത്യന്തം ദയാലുവായ ഒരു ബാലനായി പോൾ വളർന്നുവന്നു. ഒരിക്കൽ കൗമാരക്കാരനായ പോളിനെ കണ്ട മെത്രാൻ മരിയയുടെ കഷ്ടപ്പാട് കണ്ട് ദയവ് തോന്നി കൗമാരക്കാരനെ സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ മെത്രാന്റെ ശിക്ഷണത്തിലാണ് അവൻ വൈദികനായി ആർ എന്ന ഗ്രാമത്തിലേക്ക് ദൈവവേലയ്ക്കായി എത്തുന്നത്.
2: ഫാദർ പോളിന് കീഴിൽ വൈദികനാകാൻ പരിശീലിക്കുന്ന കൗമാരക്കാരനായ അന്തിയോക്കസിന്റെ വീട്ടിൽ അച്ഛൻ ഭവന സന്ദർശനത്തിനായി ഇതിനിടയിൽ പോകുന്നുണ്ട്. അന്തിയോക്കസിന്റെ ദുർമാർഗിയായ അമ്മ ഫാദർ പോളിനെ വശീകരിക്കാനും മദ്യം നൽകി പ്രലോഭിപ്പിക്കാനും ശ്രമിക്കുന്നു. ഒരുവേള ആ പ്രലോഭനത്തിന് വശംവദനായാലോ എന്നാലോചിക്കുമ്പോഴും ഫാദർ തികഞ്ഞ മനഃശക്തിയോടെ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. സ്ത്രീകളുടെ പ്രലോഭനങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ ഇനിയും കഴിയാത്തതിനെക്കുറിച്ച് ഫാദർ സങ്കടത്തോടെ ആലോചിക്കുന്നു.
0: കുമ്പസാര കൂടിനുള്ളിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏതാണ്ട് ശാന്തനായി. ഒരു ശവകുടീരത്തിനുള്ളിൽ പെട്ട അനുഭവം, തന്നെ ആരും കാണുകയില്ലെന്നും തനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുമെന്ന ചിന്തയും ഫാദർ പോളിനുണ്ടായി. ദേവാലയത്തിനുള്ളിലെ ബെഞ്ചുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ചെറിയ നെടുവീർപ്പുകളും ശ്വാസോച്ഛ്വാസവും അച്ഛൻ കേട്ടു. അവരുടെ മനോഹരമായ വസ്ത്രങ്ങളിലും തലമുടിയിലും പുരട്ടിയിരുന്ന സുഗന്ധ തൈലങ്ങളുടെ ഗന്ധം തന്റെ അസ്വസ്ഥതകളിൽ കൂടിക്കലർന്ന് വല്ലാത്ത ഒരുതരം വികാര ആവേശത്തിലേക്ക് തന്നെ നയിക്കുന്നതായി ഫാദർ പോളിന് തോന്നി.
2: പഴയ പള്ളി വികാരിയുടെ പ്രേതവുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും തന്റെ മകൻ ദുർമാർഗങ്ങളിലേക്ക് വീണുപോയതായി മരിയ തിരിച്ചറിയുകയാണ്. പരിശുദ്ധമായ ഒരു മാനസിക നില ഒരു പള്ളി വികാരിക്ക് അത്യന്താപേക്ഷിതമാണ്. ആഗ്നസ് എന്ന യുവതി തന്റെ മകന്റെ ആത്മാവിനെയും ശരീരത്തെയും സ്വന്തമാക്കിയെന്ന് ആ മാതാവ് ഞെട്ടലോടെ തിരിച്ചറിയുന്നു.
1: ഉറക്കം നഷ്ടപ്പെട്ട നിരവധി രാത്രികളുടെ പരിണത ഫലമെന്ന വണ്ണം ഫാദർ പോൾ അറിയാതെ മാതാവ് രോഗിയായി മാറി. പ്രേതവിചാരണയുടെ ഫലമായി തനിക്ക് സംഭവിച്ച രോഗാവസ്ഥ മകനിൽ നിന്നും മരിയ മറച്ചുവെക്കുന്നു.
2: പതിവുപോലെ ഒരു ഞായറാഴ്ച വന്നെത്തി. വിശുദ്ധ കുർബാനയ്ക്കായി ഇടവകക്കാർ ആരാധനാലയത്തിലെത്തി. ഫാദർ പോൾ പള്ളിയിലെത്തി ആരാധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി തുടങ്ങി. എങ്കിലും ആഗ്നസ് ഇന്ന് പള്ളിയിൽ വരുമോ എന്ന ചിന്ത പുരോഹിതന്റെ ഉള്ളിൽ ഉയർന്നു. തനിക്ക് പൂർണ്ണ സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയില്ല എന്ന സത്യം ഫാദർ പോൾ ഹൃദയവേദനയോടെ തിരിച്ചറിഞ്ഞു.
0: യഥാർത്ഥത്തിൽ കറുത്ത ഉടുപ്പും ആനക്കൊമ്പ് പോലെ വെളുത്ത മുഖത്ത് മൂടുപടവും അണിഞ്ഞ് ആഗ്നസ് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ തന്നെ പതിച്ചിരുന്നുവെങ്കിലും അതിന്റെ പേജുകളൊന്നും അവൾ മറിച്ചിരുന്നില്ല. പൂജാവേദിയിൽ ഫാദർ പോൾ എല്ലാം നോക്കിക്കണ്ടു. ഭീതിയുടെ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ് താൻ മോഹാലസ്യപ്പെട്ടു പോകുമെന്ന് അച്ഛന് തോന്നി.
2: ആഗ്നസും വേലക്കാരിയും ഇരിക്കുന്നതിന് തൊട്ടു പിന്നിലായി ദേവാലയത്തിൽ ആരാധനയ്ക്കായി എത്തിയ ഫാദർ പോളിന്റെ മാതാവും ഇരിക്കുന്നുണ്ടായിരുന്നു. അത്യന്തം ദുഃഖിതയും ക്ഷീണിതയുമായിരുന്നു അവർ. തന്റെ മകന്റെ പ്രണയഭാജനത്തെ പള്ളിക്കുള്ളിൽ കണ്ടതോടെ അവർ വീണ്ടും പരിക്ഷീണയായി. പതിവിനു വിരുദ്ധമായി

0: മകന്റെ ശുശ്രൂഷകൾക്ക് ഒരു ശക്തിയില്ലെന്ന് അവർക്ക് തോന്നി. പാതിരിയുടെ പ്രേതം പറഞ്ഞതുപോലെ സർവനാശത്തിൽ തന്റെ മകൻ എത്തിയിരിക്കുന്നതായി മരിയ തിരിച്ചറിഞ്ഞു.
1: ആഗ്നസിന്റെ വേലക്കാരി, കൊച്ചമ്മയുടെ വിളറിയ മുഖം കുർബാന സമയത്ത് അച്ഛന്റെ അമ്മ മുട്ടുകുത്തിയിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് കണ്ടു. ആ അമ്മ അതിഭയങ്കരമായ സങ്കടത്തിലാണെന്ന് വേലക്കാരിക്ക് മനസ്സിലായി. അവരുടെ ശിരസ് കുനിഞ്ഞിരിക്കുന്നു, തോളുകൾ ഭിത്തിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ആഗ്നസിന്റെയും വേലക്കാരിയുടെയും നോട്ടം കണ്ട് അമ്മയുടെ സമീപമിരുന്ന ഒരു സ്ത്രീ അവരുടെ മുഖം പിടിച്ചുയർത്താൻ നോക്കി. അവരുടെ മിഴികൾ മുകളിലേക്ക് തള്ളി പകുതി അടഞ്ഞിരുന്നു. അവരെ താങ്ങിയിരുന്ന സ്ത്രീയുടെ തോളിലേക്ക് ഫാദർ പോളിന്റെ മാതാവ് ചരിഞ്ഞു വീണു. മരിച്ചു, മരിച്ചു, ആ സ്ത്രീ നിലവിളിച്ചു.
0: ഫാദർ പോളിന്റെ മാതാവ് മരിച്ച വിവരം അച്ഛനോട് ഒരു വൃദ്ധൻ ചെന്നു പറഞ്ഞു. വൈദികനും സഹായിയായ അന്തിയോക്കസും പള്ളിക്കകത്ത് സങ്കീർത്തിയിൽ നിൽക്കുകയായിരുന്നു. പള്ളിയിൽ ഇടവക ജനങ്ങൾ വിലപിച്ചു. അവർക്കിടയിലൂടെ ഫാദർ പോൾ അമ്മയുടെ സവിധത്തിലെത്തി. അമ്മേ, അമ്മേ, ഫാദർ വിളിച്ചു. ആ മുഖം മരവിച്ചിരുന്നു. പൊട്ടിക്കരഞ്ഞു പോവാതിരിക്കാനായി ശ്രമിച്ചുകൊണ്ട് ആ യുവവൈദികൻ തന്റെ മാതാവിന്റെ ശിരസ് മടിയിൽ വച്ചിരുന്നു. സംഭ്രാന്തരായ ഇടവക ജനങ്ങൾക്കിടയിൽ നിന്ന് തന്റെ നേരെ നോക്കുന്ന ആഗ്നസിന്റെ ദുഃഖാർത്ഥമായ മുഖം ഫാദർ പോൾ കാണുന്നതോടെ നോവൽ അവസാനിക്കുന്നു.
2: വിശ്വസാഹിത്യത്തിലെ ഒരു മികച്ച കൃതിയായി അംഗീകരിക്കപ്പെടുന്ന ഗ്രേസ്യ ദലതയുടെ ലാ മാദ്രെ എന്ന ഈ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മികച്ച വിവർത്തകനായ മാത്യു ലൂക്കാണ്. സാത്താന്റെ പ്രേരണമൂലമുണ്ടാകുന്നതാണോ വികാരങ്ങൾ? വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദുർബലരായ മനുഷ്യരുടെ ആന്തരിക സംഘർഷങ്ങളാണ് വനിതയും വൈദികനും എന്ന നോവൽ പ്രതിഫലിപ്പിക്കുന്നത്.
0: പശ്ചാത്തലമൊരുക്കിയ ശേഷം തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക വികാരങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശകലനം ചെയ്യുന്നു. ലാ മാദ്രെ എന്ന ഈ ക്ലാസിക് കൃതിയിൽ സാർഡീനിയൻ മലയോര പ്രദേശത്തെ അപരിഷ്കൃതരെങ്കിലും ഈശ്വരവിശ്വാസികളായ ഗ്രാമീണ മനുഷ്യരുടെ വൈരുദ്ധ്യാത്മകമായ വികാരാഭിനിവേശങ്ങളെ ഗ്രേസ്യ ദലത വായനക്കാരുടെ മുൻപിൽ സമർത്ഥമായി അവതരിപ്പിക്കുന്നു.
2: ഫാദർ പോൾ എന്ന യുവവൈദികന്റെ പാപപുണ്യ സംഘർഷങ്ങളാണ് ഈ നോവലിന്റെ കേന്ദ്രപ്രമേയം. വൈദികന്റെ മാതാവായ മരിയ, പള്ളിയിലെ മുൻ പുരോഹിതന്റെ പ്രേതം, കാമുകിയായ ആഗ്നസ്, കൗമാരക്കാരനായ കപ്യാർ അന്തിയോക്കസ്, ഗ്രാമത്തിന്റെ കാവൽക്കാരനായ ഗാർഡ് എന്നിവരെല്ലാം വായനക്കാരുടെ മുൻപിൽ മിഴിവുള്ള കഥാപാത്രങ്ങളായി നിൽക്കുന്നു.
0: നൈസർഗികമായ മാനുഷിക വികാരങ്ങൾ എത്രമാത്രം സാഹചര്യങ്ങൾക്ക് വിധേയമായി അടിച്ചമർത്തിവെച്ചാലും അത് ശക്തമായി പുറത്തുവരും എന്ന സത്യമാണ് നോവൽ തുറന്നുകാട്ടുന്നത്. ലൈംഗികതയുടെ പാപപുണ്യ സംഘട്ടനങ്ങളും മനുഷ്യ മനസ്സിന്റെ നിലവിളികളും ഈ നോവലിൽ നിന്നും ഉയരുന്നു.
2: ഇറ്റാലിയൻ സാഹിത്യത്തിന് പ്രൗഢമായ നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത ഗ്രേസ്യ ദലത ലോകസാഹിത്യത്തിലെ ഒരു അപൂർവ പ്രതിഭയാണെന്ന് നിസ്സംശയം പറയാം. വൈകാരികതയുടെ ആഴങ്ങളിൽ നിന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്ന ഈ നോവൽ ഒരു ക്ലാസിക് ആണെന്നതിൽ സംശയമില്ല.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഗ്രേസ്യ ദലത എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
5: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം
4: തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാറും കൂടെ സരസ്വതിയും പാടിയത് ചിത്രം താണ്ഡവം. വരികൾ എഴുതിയത് കൈതപ്രം.

0: ധർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: ഇനി കേൾക്കാം പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ ജോത്സ്ന പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീത സംവിധാനം സച്ചിൻ വാര്യർ, അശ്വിൻ ഗോപകുമാറും സ്നേഹ വാര്യരും പാടിയത് ചിത്രം ആനന്ദം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള ഞാനെന്റെ പ്രിയഗാനങ്ങളിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തിരേപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അഖിൽ ജയ്ചന്ദും ആവണി മൽഹാറും പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: തിരേപ്പൂക്കളിൽ ഇനി കേൾക്കാം ചിന്മയി ശ്രീപദയും ഗോവിന്ദ് വസന്തയും പാടിയ ഗാനം. ചിത്രം 96.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ വീണ്ടും എത്തും വൈകിട്ട് 4 മണിക്ക്. ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൂമിശാസ്ത്ര പഠനത്തിലും ദുരന്ത നിവാരണ രംഗത്തും കേരളത്തിന്റെ പെൺകരുത്തായി മാറിയ സവിശേഷ വ്യക്തിയാണ് ഡോക്ടർ കെ ജി താര. കേരളത്തിൽ നിന്നും ജിയോളജിയിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വനിത എന്ന ബഹുമതിയോടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും പിന്നീട് സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ ഡയറക്ടർ എന്ന നിലയിൽ കേരളത്തിന്റെ സുരക്ഷാ ഭൂപടം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങളെ ശാസ്ത്രീയമായി നേരിടാൻ പഠിപ്പിക്കുന്ന സമയത്തും കലയെയും സാഹിത്യത്തെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ക്യാൻസർ എന്ന രോഗത്തെ തന്റെ അസാമാന്യ മനക്കരുത്ത് കൊണ്ട് പരാജയപ്പെടുത്തിയ പോരാളി കൂടിയാണ് കെ ജി താര. ഔദ്യോഗിക പദവികൾക്കപ്പുറം അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകമായി മാറിയ ഡോക്ടർ കെ ജി താരയെ നമുക്ക് ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
1: ഒരുപാട് സന്തോഷം കേട്ടോ. ഈ റേഡിയോ എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു സുഹൃത്ത്, തീർച്ചയായിട്ടും ഒരു വഴികാട്ടി, അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്ഥാനമാണ് റേഡിയോയ്ക്ക് ഉള്ളത്. യാത്രാ സമയത്ത് അങ്ങനെ കേൾക്കാറില്ല. വീട്ടിലുണ്ടോ ഞാൻ ഈ റേഡിയോ ഓൺ ചെയ്തിരിക്കും. ബാലലോകം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതില് സ്കൂളിൽ പഠിക്കുമ്പോ 5-ാം ക്ലാസ്സില് കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ എന്റെ മേഖല എന്ന് പറയുന്ന പദ്യപാരായണം അതൊക്കെ ചൊല്ലി അന്ന് മുതലേ ഉള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും റേഡിയോയുമായിട്ടുണ്ട്. എനിക്ക് പ്രണയമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പാട്ടും കൂടിയാണ്.
0: ഇപ്പൊ കേരളത്തിൽ നിന്ന് ജിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ വനിതയാണ്. അതൊരു അപൂർവ നേട്ടമാണ്. ആ ഒരു നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് മാഡം കരിയറിലോട്ട് വരുന്നത്. അപ്പൊ അന്നത്തെ പഠനാനുഭവങ്ങൾ എങ്ങനെയാണ് ജിയോളജിയിലോട്ടൊക്കെ എത്തുന്നത്?
1: ജിയോളജിയിലേക്ക് എത്താൻ വാസ്തവത്തില് ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, അന്ന് പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത്, അപ്പോ ഏതിനു പോകണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു വിഷയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണം എന്ന് തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയും അച്ഛനെയും സഹായിക്കണം, സാമ്പത്തികമായിട്ട് അവർക്ക് ഞാനൊരു സപ്പോർട്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അച്ഛൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പൊ അച്ഛന് അങ്ങനെ വരുമാനമില്ല. അമ്മ സർവ്വവിജ്ഞാന കോശം എന്ന് പറയുന്നത് അതിലെ സബ് എഡിറ്ററായിരുന്നു. അപ്പൊ ആ ചുരുങ്ങിയ വരുമാനത്തില് ഞാൻ

0: എന്റെ സഹോദരനും ഉണ്ട്. അപ്പൊ ട്യൂഷനൊന്നും പോയിട്ടില്ല ഞാൻ, പോയാലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ എന്റെ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ ഇ ബാലറാം, വളരെ വലിയ പണ്ഡിതനായിട്ടുള്ള ഒരാള്, അന്ന് ഞങ്ങൾ ഈ ജിയോളജി എന്നുള്ള വാക്ക് കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുണ്ടോ എന്നൊക്കെ, യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ പെൺകുട്ടികള് ഒരു കുട്ടിയറ്റെ നേരത്തെ പഠിച്ചിട്ടുള്ളൂ, ആ കുട്ടി പഠനം നിർത്തിപ്പോയി, മുഴുവനും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്ക് പറ്റിയ ഒരു മേഖലയാണെന്ന് വിചാരമില്ല. ഈ പാറകളുടെ ഒക്കെ ഈ ഹാവർസാക്ക് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഈ പുറകിൽ ഒരു സഞ്ചി, അതൊക്കെ തൂക്കി മല കയറണം, പാറ പൊട്ടിച്ചെടുക്കണം, അത് പഠിക്കണം. അപ്പൊ പെൺകുട്ടികൾക്ക് പറ്റിയത് വല്ല സുവോളജിയോ ബോട്ടണി അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി വേണം എന്നുള്ള ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ജിയോളജി എടുക്കുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്, പ്രത്യേകിച്ച് പ്രൊഫസർ രാമചന്ദ്രൻ നായർ സാർ, അദ്ദേഹം വരുന്ന എച്ച് ഒ ഡി, പിന്നെ പ്രൊഫസർ രാമശർമ്മ, വിജ്ഞാനത്തിന്റെ നിറകുടം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഒരാളെ പറ്റി പറയണമെങ്കിൽ, അദ്ദേഹം വീണ വായിക്കും, മൃദംഗം വായിക്കും, എല്ലാ വിഷയത്തിലും അറിവുള്ള ആള്. പ്രൊഫസർ മോഹൻകുമാർ സാറ്, അദ്ദേഹത്തിന് ഈ ജിയോളജിക്ക് പുറമെ ക്ഷേത്രകലകൾ, പിന്നെ ക്ഷേത്രങ്ങളുടെ കാര്യം, അതിന്റെ ചരിത്രം, പിന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇദ്ദേഹത്തിന്റെ വകയായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ പോരാത്തതിന് മാജിക്ക് അറിയാം. ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഒരു മനുഷ്യന് ഇത്രയൊക്കെ അറിയാൻ പറ്റുമോ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരുന്ന ഒരു അന്തരീക്ഷമല്ലായിരുന്നു അവിടെ. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഒരു കുടുംബം പോലെ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വേറൊരു വീട്ടിൽ ചെന്ന് കയറുന്ന പോലെ. സമരം വരുമ്പോൾ ആദ്യം 7 മണിക്കൊക്കെ ചിലപ്പോൾ വിളിക്കും. അപ്പൊ 7 മണിക്ക് ഞങ്ങൾ അവിടെ പോയിരിക്കും, ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 7 മണിക്കൊക്കെ ക്ലാസ്. രാമശർമ്മ സാറ് ഇപ്പൊ ഇല്ല, മോഹൻകുമാർ സാർ ഇപ്പൊ ഉണ്ട്. അദ്ദേഹമായിട്ട് ഒരു സൗഹൃദം തന്നെയാണ്, അത് ഇപ്പോഴും നിലനിർത്തുന്നു. അത് നമ്മുടെ ഒരു ഭാഗ്യം, ബ്ലെസ്സിംഗ്, അനുഗ്രഹം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
1: അത് കഴിഞ്ഞിട്ട് മാഡം അധ്യാപികയായിട്ട്?
0: അല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യവട്ടത്താണ്, അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ MSc അവിടെ 8 സീറ്റേ ഉള്ളൂ. അപ്പൊ നല്ല മാർക്ക് ഇല്ലെങ്കിൽ അവിടെ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ ഞാനും പിന്നെ വേറൊരു കുട്ടിയും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ, പണ്ടത്തെ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ മകള് ശ്രീലത, ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ അവിടെ അഡ്മിഷൻ. ഞാൻ രണ്ടുപേർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തരാതിരിക്കാനും നിവൃത്തിയില്ല. അന്നത്തെ മേധാവി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നത്, വെറുതെ 2 സീറ്റ് നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾ ഇങ്ങനെ ഈ സഞ്ചിയൊക്കെ തൂക്കി നിങ്ങൾ പാറയൊക്കെ ശേഖരിക്കാൻ മലയുടെ പുറത്തൊക്കെ കയറണം, ആൺകുട്ടികൾക്കാണെങ്കിൽ അവര് വേറെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോവാൻ സൗകര്യമുണ്ട്. അന്ന് ഞാൻ വാസ്തവത്തിൽ മനസ്സിൽ കുറിച്ചിട്ടു, അതായത് പെൺകുട്ടികൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട്, ഒന്നാമത് ഈ ജിയോളജിയോടുള്ള കടുത്ത പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ MSc പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതില് ഞാൻ തുടർ പഠനം നടത്തുമെന്നും പറ്റിയ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്നും അതൊരു വാശിപ്പുറത്താണ് തീരുമാനിച്ചത്. പക്ഷെ അത് ഗുണകരമായിട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്റെ ആദ്യത്തെ നിയമനം. അവിടെ എഞ്ചിനീയറിംഗ് ജിയോളജി ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു പേപ്പർ ആയിട്ട്.
1: അതിനുശേഷം എങ്ങനെയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ചുക്കൻ പിടിക്കുന്നത്?
0: അങ്ങനെ അവിടുന്ന് പിന്നെ ഞാനൊരു സയന്റിസ്റ്റ് ആയിട്ട് റിമോട്ട് സെൻസിംഗ് സെന്ററിന്, റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശ ചിത്രങ്ങള്, ഉപഗ്രഹ ചിത്രങ്ങള് വിശകലനം ചെയ്യുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണ്. അത് ഈ ISRO പ്രോജക്ടുകൾ എടുത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഞാൻ ഇത് റിമോട്ട് സെൻസിംഗ് പഠിക്കാനായിട്ട് NRSA നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയിൽ അവിടെ പോയി. ആ സമയത്താണ് എന്റെ അമ്മ മരിക്കുന്നത്. അപ്പൊ എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പോയി അത് അങ്ങനെ തീർത്തു. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു. അമ്മ മരിച്ചതോടെ എന്തായിരുന്നു അമ്മ എന്നുള്ളൊരു ബോധ്യം വരുന്നത്. അമ്മ ഉള്ളപ്പോ നമ്മൾ അങ്ങനെ അധികം മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. നിന്ന് നിപ്പിന് അമ്മ മരിച്ചു എന്നുള്ളത്. അപ്പൊ അവിടെ എനിക്ക് ഫോൺ വിളി വന്നിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ആ ഫ്ലൈറ്റ് യാത്രയിൽ ഇങ്ങനെ കണ്ണീര് വാർത്തുകൊണ്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ 3-ാമത്തെ ദിവസം തന്നെ ഞാൻ തിരിച്ചുപോയി, ഈ കോഴ്സ് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദുരന്ത നിവാരണം എന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇത് കണ്ടു. ബാങ്കോക്കിലെ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെന്റർ എന്ന് പറഞ്ഞ ADPC, അവിടെ ഇങ്ങനെ ഒരു കോഴ്സ് എന്നാണ്, ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു, ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അപ്പൊ അന്ന് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് ജിയോളജിയിൽ, യുവ ശാസ്ത്രജ്ഞയ്ക്കുള്ള അവാർഡുണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു. അപ്പൊ എന്നെ സെലക്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയിൽ നിന്ന് 8 പേര് മാത്രമേ അവിടെ, ബാക്കിയെല്ലാം പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്, ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആദ്യമായിട്ടൊരു എക്സ്പോഷർ കിട്ടുന്നത്. അന്നൊന്നും പക്ഷെ ഇത് പുതിയ സബ്ജക്ട് പഠിക്കുന്നു എന്നല്ലാതെ

0: എനിക്കെപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ് എല്ലാം. അപ്പൊ ഞാൻ വിചാരിക്കണ ഇത് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ എന്നുള്ളൊരു സാധ്യത പോലും മനസ്സിൽ നമുക്ക് തോന്നാത്തൊരു കാലമാണ്. അപ്പൊ അവിടെ പോയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ പല പല പല അവിടുന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് സെന്റർ ഓഫ് എക്സലൻസ് അമേരിക്കയിലും ഒക്കെ പല പല കോഴ്സുകൾ അങ്ങനെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു ദുരന്ത നിവാരണ സെന്റർ ഉണ്ടാകുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു. ആ സെന്ററിലേക്ക് ഞാനും അപ്ലൈ ചെയ്യാണ്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്. പിന്നെ ഞാൻ അതിൽ തന്നെ തുടർന്നു.
1: പിന്നീട് നടന്ന ചരിത്രം
0: എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള അറിഞ്ഞുകൂടാ. പക്ഷേ തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ഭാഗം വിട്ടിട്ട് ഇപ്പൊ തര ഷീസ് എ ഡിസാസ്റ്റർ അങ്ങനെ അവരെ പറയരുത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങള് നമ്മള് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. സുനാമി, വെള്ള പ്രളയം, ഇപ്പൊ ഉഷ്ണ തരംഗം. അപ്പൊ ഇതിങ്ങനെ വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഇത് തന്നെയായിരുന്നു.
1: ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. ഇപ്പൊ മാഡത്തിന് ആദ്യമായി കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണെന്നൊന്ന് പറയാം.
0: ആദ്യമായി കേൾക്കാനുള്ള പാട്ട് രാത്രി. രാത്രിയെ പറ്റി ഒരുപാട് പാട്ടുകളുണ്ട്. വൈശാഖ പൗർണമി രാവിൽ, അല്ലെങ്കിൽ ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അഷ്ടമി രോഹിണി രാത്രിയിൽ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അഷ്ട

കണ്ടു. അപ്പൊ ഞാൻ അതിൽ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചമല്ല, വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് അതൊന്നല്ല, ആലുവിളക്കിന്റെ, ആലുവിളക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള വിളക്കാണ്. അപ്പൊ അതിൽ നിറച്ച് തിരി കാണും, അതിന്റെ നീല വെളിച്ചം. അപ്പൊ ഇങ്ങനെ സാന്ദ്രമായ വളരെ നേർത്ത ഒരു മാന്ത്രിക ആ വെളിച്ചത്തിൽ ഈ മുഖം ഞാൻ ആദ്യമായി കണ്ടു. അതാണ് പാടുന്നത്, നമ്മൾ ആരും അതിനകത്ത് വീണു പോകും ആ ഒരു വരിയില്. അപ്പൊ ഈ നീല വെളിച്ചം എന്ന് പറയുമ്പോ അതിന് തന്നെ ഒരു മാന്ത്രികതയുണ്ട്. ആലുവിളക്ക്, ഈ മാന്ത്രിക വെളിച്ചം, ഇതെല്ലാം ചേർന്ന ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ശ്രീ ദേവരാജൻ വയലാർ രണ്ടുപേരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട്. സിനിമയുടെ പേര് ഓമനക്കുട്ടൻ. ഇത് രണ്ടുപേരും പാടിയിട്ടുണ്ട്. ഇത് യേശുദാസും പാടിയിട്ടുണ്ട്, പി സുശീല അമ്മയും പാടിയിട്ടുണ്ട്.

0: 2005 കേരള ദുരന്ത നിവാരണ നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ മാഡം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്?
1: ഈ കരട് രൂപീകരിച്ചത് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മാതൃക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് കൂട്ടിച്ചേർക്കാം, വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം, അത് കളയാം. കേന്ദ്രം തയ്യാറാക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ കാര്യവും അവർ തയ്യാറാക്കണമല്ലോ. ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ കാശ്മീർ ആ ഭാഗങ്ങളിലൊക്കെ ഈ മഞ്ഞുവീഴ്ചയുണ്ട്. ഇവിടെ നമുക്കതില്ല. അന്ന് പ്രളയമില്ലായിരുന്നു, അവിടെ പ്രളയമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയം ഒരു ഫാക്ടറാണ്. അപ്പൊ വേണ്ട കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നതിനോടൊപ്പം ഈ ആളുകളെ പരിശീലിപ്പിക്കേണ്ടതും കൂടിയുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റും, ഈ ദുരന്ത നിവാരണം ഇല്ലാതെ വാസത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല. അപ്പോൾ ആ പരിശീലനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് മാറാൻ കഴിഞ്ഞു.
0: ആദ്യത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗം എന്ന നിലയിൽ തുടക്കകാലത്ത് താങ്കൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
1: വെല്ലുവിളികളേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരു ബെഡ് ഓഫ് റോസസ് ആയിരുന്നില്ല തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒരു പരിചയക്കുറവ് ഉണ്ടല്ലോ. ദുരന്ത നിവാരണ രംഗത്ത് സ്ത്രീ സാന്നിധ്യമേ ഇല്ല. നമ്മളിപ്പോ ഡൽഹിയില് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് പുരുഷന്മാരാണ്. ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അപ്പൊ ഞാനെപ്പോഴും പറയും, നിങ്ങളിങ്ങനെ സ്ത്രീകളെ വില കുറച്ച് കാണരുത്, കാരണം സ്ത്രീകൾക്ക് എല്ലാ ദുരന്തങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ എല്ലാരും ചിരിക്കായിരുന്നു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കുമെങ്കിലും വാസ്തവത്തില് കുറച്ചധികം പ്രയാസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ പുതിയ വിവരങ്ങൾ വന്നാൽ നമ്മൾ അപ്പൊ പഠിച്ചിരിക്കണം. അപ്പൊ ഈ പഠിക്കാനുള്ള സമയം എവിടുന്ന, നമ്മള് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് എന്റെ മകൾ തീരെ ചെറിയ കുട്ടിയായിരുന്നു, എന്റെ ജീവിത പങ്കാളി അദ്ദേഹം മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്തം, തീർച്ചയായിട്ടും അത് എന്റെ ചുമലുകളിൽ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതിന് ഒരു 6 മാസം മുമ്പാണ് അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ലോകം അവസാനിക്കുന്നത് പോലെ, അങ്ങനെ അതുവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അമ്മ അങ്ങനെ നിതാന്തമായി നിത്യമായിട്ട് എപ്പോഴും അവിടെ ഉണ്ടാകും. ഇവര് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഫീലിംഗ് നമുക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ. അതായത് അമ്മ അവിടെ ഉണ്ട്, അമ്മ ഇല്ലാതാവുന്ന ഒരു കാര്യം ആലോചിക്കേണ്ടതില്ല. അങ്ങനെ അമ്മ ഒരു ദിവസം നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയാവുമ്പോഴാണ് എന്തായിരുന്നു അമ്മ എന്നുള്ളൊരു ബോധ്യം. അപ്പൊ അന്നാണെങ്കിൽ ഞാനിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പരിപാടികളേ ഉള്ളൂ, അമ്മ ഇങ്ങനെ കൈയാളായിട്ട് സഹായിക്കുക. സഹായിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തലവേദനയാണ്. അപ്പൊ അമ്മ പറയും, നീ ഒന്ന് മാറി നിൽക്കാമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി, അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും. അവിടെ വന്ന് എന്റെ വലിയ വെല്ലുവിളി എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒരു ഈ ഹയറാർക്കി ഒരുപാടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ പോലീസുകാരുടെ ഇതുണ്ടല്ലോ, അതേ മുകളിലുള്ള ആള് പറയുന്ന

0: വന്ന് അത് പോകെ പോകെ പോകെ നമ്മള് കറക്റ്റ് ചെയ്യും. റിട്ടയർ ചെയ്യുന്നതിന് ഒരു 3 കൊല്ലം മുമ്പേ ഞാൻ നന്നായി വേണമെങ്കിൽ പറയാം, അപ്പത്തേക്കും കുറച്ച് ബോധ്യങ്ങളൊക്കെ ആയി. അപ്പൊ ഈ വളരെ മനോഹരമായ ഒരു അനുഭവമായിട്ട് അത് മാറി. പക്ഷെ ഞാൻ ഒരിക്കലും അത് ഇറ്റ് വാസ് ടു ലേറ്റ് എന്നൊന്നും ഞാൻ വിചാരിക്കില്ല, അപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ആ രീതിയിൽ ഒരുപാട് വെല്ലുവിളികൾ തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾ ഒരുപാട് പോകണമല്ലോ, നമ്മൾ പോകുമ്പോൾ യാത്ര അതൊക്കെ കിട്ടി വരുമ്പോൾ ഒരു കാലമാകും. അപ്പൊ എന്റെ ഈ വരുമാനത്തിൽ ഈ അതുകൊണ്ട് ഇത് നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. പിന്നെ കുട്ടിയെ നോക്കുന്ന കാര്യം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കാൻ, വേറൊരാളുടെ ചുമലിലേക്ക് അത് വയ്ക്കാൻ ഒരു സംവിധാനം ഇല്ലായ്മ, അതൊക്കെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അതൊക്കെ തരണം ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഞാൻ ഒരുപാട് നന്ദി എനിക്കുണ്ട്. കാരണം ഒരു തരത്തിൽ എനിക്കത് നന്നായി എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇറ്റ് ഹാസ് മെയ്ഡ് മീ സ്ട്രോങ്ങർ, കുറച്ച് കൂടുതൽ അതെന്നെ ശക്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
1: ഇപ്പൊ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ ദുരന്തങ്ങൾ എങ്ങനെയാണ് കെ ജി താര എന്നുള്ള ഇൻഡിവിജ്വലിനെ രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്വാധീനിച്ചത്?
0: അവിടെ ഞാൻ കണ്ട മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രളയം ഒരിക്കലും നിങ്ങളുടെ ജാതിയോ മതമോ ചോദിക്കുന്നില്ല, പേമാരിയും ചോദിക്കുന്നില്ല, ഭൂകമ്പം വരുമ്പോഴും അത് നിങ്ങളുടെ ജാതിയോ മതമോ നിറമോ ചോദിക്കുന്നില്ല. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഇതിനകത്ത് ഒരുപോലെ നിസ്സഹായരായി പെട്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഇത്തരം ചിന്തകൾ, വാസ്തവത്തിൽ എനിക്ക് ഈ ജാതിയും ഇല്ല മതവും ഇല്ല, അപ്പോൾ മനുഷ്യൻ എന്നുള്ള ഒറ്റ, പിന്നെ എല്ലാ ജീവികളും ഒരുപോലെയാണെന്നുള്ള ഒരു സങ്കല്പമാണ്, നമ്മൾ എന്തോ കൂടിയ ആളുകളാണ്, അങ്ങനെയില്ല ചിന്ത. കേരളം അതിന് നല്ലൊരു മാതൃകയാണ് കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യാതെ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയർ ഈ ദുരന്ത സമയത്തും ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ഈ നാടിനെ പറ്റി നമ്മൾ ഭയങ്കര എന്താണ് അഭിമാനം പുളകിതരാകണം, അന്തരംഗം അങ്ങനെ ഉണ്ടല്ലോ കവിത, കേരളം എന്ന പേര് കേട്ടാലോ എന്ന് അത് തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്നല്ല, നമ്മൾ അഭിമാന പുളകിതരാകും ശരിക്കും കേട്ടോ. അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഓരോ ആളുകളെ എത്ര നല്ല മാലാഖമാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ദുരന്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ നമുക്കൊരു വലിയ, നേരത്തെ ചോദിച്ചല്ലോ, അതിൽ ഒരു വലിയ പോരായ്മയുള്ളത് നമ്മളിപ്പോഴും ഈ ദുരന്തം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ മരിക്കുകയും കഷ്ടനഷ്ടങ്ങൾ വരികയും, ഈ ഒരുപാട് എന്നുള്ളത് എത്രയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പുറത്തുള്ള രാജ്യങ്ങളിൽ 10 പേരിൽ കൂടുതൽ മരിച്ചാൽ അതൊരു ദുരന്തമായിട്ട് അവർ ആരും പറയണ്ട, ഡിക്ലെയർ ചെയ്യണ്ട, സവിശേഷ ദുരന്തമായി നമ്മൾ പ്രഖ്യാപിക്കുകയൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ആ നമ്പർ പറയാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു, എത്ര പേര് വേണമെങ്കിലും മരിക്കാം, 30 ആണോ 40 ആണോ, നമുക്കിവിടെ ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എത്ര പേര് മരിച്ചാലും അത് നമ്മൾ അങ്ങനെ അങ്ങോട്ടൊരു വലിയ കാര്യമായിട്ട് എന്താണ് അതിനെ വലിയൊരു ഭീകര ഒരു സംഭവമായിട്ട് പലപ്പോഴും നമ്മൾ തോന്നാത്തത്. അപ്പൊ അതിലൊക്കെ കറക്ഷൻ വേണം. പിന്നെ ഇത് വരാതിരിക്കാനുള്ള കാര്യത്തില്, അതായത് അതിനെ ലഘൂകരിക്കുന്ന കാര്യത്തില്, വരുന്നതിന് മുമ്പ് നമുക്ക് ലഘൂകരിക്കാലോ, ഇപ്പൊ തീപിടുത്തം ഉണ്ടായി അതിനെ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം, അതിനാണ് ലഘൂകരണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും
1: പിന്നോട്ടാണ്. മുൻകരുതലുകൾ
0: കുറച്ചുകൂടെ എല്ലാം നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്, മുൻകരുതലുകൾ, പിന്നെ ഈ ലഘൂകരണ പ്രക്രിയയിൽ. ഓക്കെ,
1: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: ഞാൻ നേരത്തെ പറഞ്ഞ അഷ്ടമി രോഹിണി രാത്രിയിൽ എന്ന് പറയുന്ന ആ പാട്ടിന്റെ കൂടെ തന്നെ ഈ ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ, ആ ചിത്ര പൗർണമി രാത്രി ഞാൻ അത് വെറുതെ ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചിത്ര പൗർണമി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം, എന്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഈ ചിത്രഗുപ്തൻ ഇല്ലേ, ചിത്രഗുപ്തൻ എന്ന് പറയുന്ന യമന്റെ അക്കൗണ്ടന്റാണ്, അതായത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചീത്ത പ്രവൃത്തികളൊക്കെ ഇങ്ങനെ ബുക്ക് എടുത്ത് എഴുതി വെക്കുകയാണെന്നാണ് സങ്കല്പം. ചിത്ര പൗർണമി ദിവസം ഈ പൂജാമുറിയിലെ ചിലര്, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്, അതായത് കടലാസ പേന അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ അതൊരു സങ്കല്പം, ആ ദിവസം മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള നമ്മൾ ഈ എന്താണ് പുതുവർഷത്തിൽ ഒരു തീരുമാനം എടുക്കുമല്ലോ, എന്നിട്ട് അടുത്ത പുതുവർഷത്തിൽ വീണ്ടും അത് പുതുക്കും, അങ്ങനെ അതിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകും. അതുമാതിരി ഈ ചിത്ര പൗർണമി ദിവസം ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ആലുവിളക്കിന്റെ നീല വെളിച്ചം, ഈ നീല എന്നുള്ള നിറം, അതിപ്പോ ഈ ദുരന്തത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ മൊബൈൽ ഫോണില്ലേ, ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യക്കാരാണ്. അപ്പൊ അതിന്റെ ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പം മെലറ്റോണിൻ എന്ന് പറയുന്ന നമ്മൾ ഉറങ്ങാൻ, സ്ലീപ്പ് ഹോർമോൺ, അത് ഉണ്ടാക്കുന്ന തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡ്, അതൊരു ഗ്രന്ഥിയാണ്. അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ലൈറ്റ്. എന്നാൽ നമ്മുടെ കുട്ടികളും നമ്മുടെ മുതിർന്നവരും എല്ലാവരും ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ നീല വെളിച്ചം കവിതയിൽ വരുമ്പോൾ പാട്ട്

ഹോസ്പിറ്റലിൽ വരുമ്പോ അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് അത് ഉണ്ടാക്കുന്നത്. ശ്രീ ബ്രഹ്മാനന്ദൻ, സി ഐ ഡി നസീർ എന്നുള്ള സിനിമയിൽ 1971 എം കെ അർജുനൻ അദ്ദേഹം സംഗീതം നൽകി, ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ, അതിൽ നീല നിശീധിനി, ഈ ശാസ്ത്രം കവിതയിൽ അങ്ങനെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് കേൾക്കാനൊരു സുഖമുണ്ടാവില്ലേ? ഈ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന ആകാശത്തിന്റെ പ്രതിബിംബം, റിഫ്ലക്ഷനാണ് ഈ കടലിലെ നീല നിറം എന്നുള്ളത്. പിന്നെയാണ് നമ്മൾ റേലി ഇഫക്റ്റ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, തരംഗ ദൈർഘ്യം കുറഞ്ഞ നീല വെളിച്ചം ചിതറിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആകാശം നീല നിറമായിട്ട് കാണുന്നതും ഈ സമുദ്രങ്ങൾ നീല നിറമാവുന്നത്. അപ്പൊ അതിൽ

ആകാശം നീലനിറമുള്ള ആ കുറച്ച് ഇരുണ്ട ഛായയുള്ള ആ ഇതില് ഈ ചന്ദ്രൻ വരാൻ വേണ്ടി ആകാശം ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെ, ഭൂമി ഉറങ്ങിക്കഴിഞ്ഞു ആകാശം മാത്രമാണ് കാത്തു നിൽക്കുന്നത്. ഇവിടെയും ഈ പാടുന്ന ആള് കാമുകൻ നിദ്രാവിഹീനനായി ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. അപ്പോ ആ പാട്ട് കേൾക്കാം.

0: 2004 സുനാമി കേരളത്തെ ഞെട്ടിച്ചു വന്നായിരുന്നു. അന്ന് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാം.
1: ശരിക്കും ദുരന്ത നിവാരണത്തിൽ എപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഇത് ഫീൽഡിൽ ഇത് നടത്തണ്ടേ? നാട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും നാട്ടുകാരുടെ പ്രവർത്തനമുണ്ട്, തദ്ദേശവാസികൾ. പക്ഷെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ജീവനക്കാർ, അവർ ജീവനും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസം. നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആകാശവാണിയിലാവട്ടെ, അല്ലെങ്കിൽ ദൂരദർശനിലാവട്ടെ, വേറെ ഏത് ഡിപ്പാർട്ട്മെന്റാണെങ്കിലും ദിവസേന വെല്ലുവിളികൾ, അതായത് ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇല്ല. ഇവരെല്ലാ ദിവസവും ഈ മരണസമാനമായ സ്ഥിതിവിശേഷത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. വേണ്ട സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള ഇൻഷുറൻസേ അവർക്കുമുള്ളൂ, എന്നാൽ അവർക്ക് ഡബിൾ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് പോളിസി തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലല്ല. ഇപ്പൊ ഞാൻ അവിടെ ഒരുപാട് കാലം പ്രവർത്തിച്ചു, പക്ഷെ പോളിസി ലെവലിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അത് എന്റെ കയ്യിലായിരുന്നില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ കയ്യിലല്ലാതെ. അപ്പൊ ഇനിയും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഡബിൾ ഇൻഷുറൻസ് അവർക്ക് കൊടുക്കണം. അതുപോലെ രോഗങ്ങൾ പരിക്കുകളൊക്കെ പറ്റിയാൽ ഇപ്പൊ ചികിത്സാ സംവിധാനമുണ്ട്, പക്ഷെ അത് പര്യാപ്തമല്ല.
0: കേരളത്തിലെ ജനത മാഡം പറഞ്ഞ പോലെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഒറ്റക്കെട്ടായിട്ട് ആ ദുരന്തത്തെ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ആ ജനത സ്റ്റിൽ ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് അല്ലല്ലോ. മാനസികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ യുദ്ധങ്ങളോ അതുപോലെ ക്ഷാമങ്ങളോ ഒക്കെ അതിൻ്റെതായിട്ടുള്ള രൂക്ഷതയിൽ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റിൽ അതെന്നോ വരാനിരിക്കുന്ന എന്തോ ഒരു കാര്യമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കൂടെ ഉള്ളതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നാളെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രിപ്പയർഡ്നെസ് നമുക്ക് കുറവാണെന്ന് തോന്നുന്നു.
1: അത് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. പിന്നെ രണ്ട്, വാസം വന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ബോധ്യമില്ല അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് ഏതെല്ലാം ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ശരിയായിട്ടുള്ള ബോധ്യമുണ്ട്. അവയർനെസ് എന്ന് പറയുമല്ലോ, അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആയിട്ടില്ല. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പൊ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഞങ്ങൾക്ക് ഇരിക്കുന്ന സമയം മുഴുവൻ എത്രയോ കാലം മുമ്പേ പറയാണ് ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണം. താങ്കളുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എത്ര പേരുടെ വീട്ടില് ഇതിപ്പോ എമർജൻസി കിറ്റ് വാങ്ങാൻ പറ്റാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയുന്നില്ല, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇത് തയ്യാറാക്കി വെക്കാൻ പ്രയാസങ്ങൾ. അവിടെയും വേറെ ഒന്നും പറയുന്നില്ല, നമ്മൾ ഒരു കുപ്പി വെള്ളം, കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലും, ചീത്തയാവാത്ത ഭക്ഷണം, പിന്നെ ഒരു കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
0: അത് റേഡിയോ.
1: ആ ഒരു റേഡിയോ. അപ്പൊ റേഡിയോ വാങ്ങാൻ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബം പോട്ടെ, അവരുടെ കാര്യം ഈ റേഡിയോ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കാമല്ലോ. അപ്പൊ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? നമ്മളെ തന്നെ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ആ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിനിപ്പോ സ്ഥിരമായിട്ട് ദുരന്തങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി എന്തായാലും വെക്കാം. നമുക്ക് ഒരു വിസില് അതിന്റെ കൂടെ ഒരു ഇതും കൂടി വേണം എന്നാണ്. നമ്മൾ നിലവിളിച്ച് നിലവിളിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ.
0: അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും ലിംഗനീതിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? ദുരന്തങ്ങൾ സ്ത്രീകളെ കൂടുതലായി ബാധിക്കാറുണ്ടല്ലോ.
1: ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ ലിംഗ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള, ജാതിയില്ല മതമില്ല അതൊക്കെ ശരിയാണ്, പക്ഷെ ലിംഗ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗതമായ വേഷ സംവിധാനമുണ്ടല്ലോ, ഈ 6 മീറ്റർ ഒരു സാരി, അതിപ്പോ മാറിയിട്ടുണ്ട്, ഈ ചുരിദാറിലേക്ക് നമ്മൾ വേഷ പകർച്ച വന്നിട്ടുണ്ട്, പക്ഷെ അവിടെയും ഒരു സാധനം വന്നിട്ടുണ്ട്, ഈ ഷോള്. അപ്പൊ ഇത് എവിടെയെങ്കിലും ഒഴുകി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടുമ്പോഴോ ഇത് ഒരുപാട് അപകടങ്ങളിൽ പെടുന്നുണ്ട്. കഴുത്തിൽ കുരുങ്ങും ചിലപ്പോൾ, അതൊന്ന്. പിന്നെ ഈ ഉഷ്ണകാലം തന്നെ എടുക്കൂ, കുട്ടികളുടെ സ്കൂൾ യൂണിഫോം, പെൺകുട്ടികൾ എത്ര ലെയർ ഓഫ് ഉടുപ്പാണ് ഇടേണ്ടത്. പിന്നെ ചില സ്കൂളുകൾ ഇതിന്റെ പുറത്ത് ഒരു ഓവർകോട്ടും കൂടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഷോൾ ഇടണം എന്നുള്ളത്. എന്നാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു ഷർട്ട് മാത്രം ഇട്ടാൽ മതി. അപ്പൊ അവർ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ അവർക്ക് കുറക്കൂടി എളുപ്പമാണ്. ഈ ചൂട് കാരണം മാസത്തിൽ ഒരുപാട് മരണം ഉണ്ടാകുന്നുണ്ടല്ലോ. വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കത്തില് നീന്താൻ അറിയില്ല പലർക്കും. ഞാനപ്പോ ഇത് ക്ലാസ് എടുക്കാൻ പോകും പല. അപ്പൊ ഞാനിത് ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നീന്താൻ അറിയാമോ? നിങ്ങൾ ആരെന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഇത് എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കുക, അവനോൻ തന്നെ രക്ഷപ്പെടാനായിരിക്കും ഏതൊരാളും നോക്കാൻ പോണേ. അല്ലാതെ കൂടെയുള്ള ഒരാളെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമുക്കപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളും കൂടി മുങ്ങിപ്പോവും. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞാൻ ഈ ചോദിക്കണമെങ്കിൽ ഞാൻ പഠിച്ചിരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ സർവീസിന്റെ ഇടയിൽ എനിക്ക് നീന്താൻ, ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയി കേട്ടോ നീന്താൻ, അവിടെയൊക്കെ ഞാൻ വളരെ ഭീകരമായി പരാജയപ്പെട്ടു പോയി. അത് ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം പൊങ്ങിക്കിടക്കും, അത് കഴിയുമ്പോൾ ഞാൻ താന്നു പോകും. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കോച്ച് അവർ പറഞ്ഞു, മാഡം ഇത് പഠിക്കാൻ പറ്റുന്ന തോന്നണില്ല, നമുക്കിത് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ എനിക്ക് വാശിയായി, ഞാൻ എന്തുകൊണ്ട് താന്നു പോകുന്നു. നമ്മൾ തമാശയായിട്ട് പറയുമല്ലോ പോസ്റ്റൽ ട്യൂഷനിൽ നമ്മൾ നീന്തൽ പഠിച്ചു എന്നുള്ളത്, ഞാൻ വാസ്തവത്തിൽ പോസ്റ്റൽ ട്യൂഷൻ എടുത്തു. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് താന്നു പോകണമെന്ന് വെച്ചാൽ, ശരിക്കും നമ്മുടെ തല പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടും കാല് നേരെ അല്ലാത്തതുകൊണ്ടും ഒക്കെയാണ്. പിന്നെ ഈ വെപ്രാളം വരുമ്പോൾ വെള്ളത്തിൽ താന്നു പോകാനുള്ള ഇത് ഓരോ ദിവസവും കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ താമസിക്കുന്ന പി ടി പി നഗറിലാണ്, പട്ടം താണ് വെള്ളം നഗർ. അതിൻ്റെ അടുത്തൊരു കുളമുണ്ടായിരുന്നു, സ്വാഭാവിക കുളം, ഇങ്ങനെ അടിയിൽ നിന്നുള്ള ഊറ്റ്. അതിൽ ചെറിയ മീനുണ്ട്, ഒരു ആമയുണ്ടായിരുന്നു. അത് നമ്മളെല്ലാം നീന്താൻ പോകുമ്പോൾ ഈ ആമ ആമയുടെ ഭാഗത്ത് ഒളിച്ചിരിക്കും, അത് നമ്മളെ ഉപദ്രവിക്കില്ല. ചെറിയ നീർക്കോലി അതൊക്കെ ഉണ്ട്, സ്വാഭാവിക കുളമായതുകൊണ്ട് തന്നെ ചില ഭാഗത്ത് ആഴം കുറവാണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ആഴമുണ്ട്. പിന്നെ ഒരു ലേഡി കോച്ചിന് ഇവർ പറഞ്ഞു 10 പേരെ കൊണ്ടുവന്ന ഒരു ലേഡി ടീച്ചറെ വെച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കഴിയുന്ന ആളുകളെയൊക്കെ വിളിച്ചു നോക്കി, അപ്പൊ ആരും വരുന്നില്ല. അപ്പൊ ഞാൻ ഈ ഡി ടി പി എടുത്തിട്ട് താല്പര്യമുള്ളവർ ഇന്ന ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ മിൽമ ബൂത്തില്ലേ, മിൽമ ബൂത്തിലെല്ലാം കൊണ്ട് ഒട്ടിച്ചു ഒട്ടിച്ചു. അത് ഈ പാല് മേടിക്കാൻ വരുന്നവർ ഇത് കാണുമല്ലോ, അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 8 പേരെ കിട്ടി. എന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവർ പറഞ്ഞ ഒരു ലേഡി ടീച്ചറെ വെച്ച് തരാം. അപ്പൊ വേഷത്തിന്റെ ഒരു പ്രശ്നം വന്നു, അതായത് നമ്മൾ എന്ത് വേഷം ഇട്ടാലും നാട്ടുകാർക്കാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഈ സ്വിംസൂട്ട് ഇട്ട് പോരാൻ ആരും തയ്യാറല്ല. അപ്പൊ ഓൺലൈനിൽ നോക്കിയപ്പോ ബുർഖിനി എന്ന് പറഞ്ഞു, ഈ ബുർഖ. അപ്പൊ അതൊക്കെ ഇട്ട് ഞങ്ങള് വെള്ളത്തിലിറങ്ങി, കുറെ പേര് കൊഴിഞ്ഞു പോയി, പക്ഷെ കുറച്ച് പേര് അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ പഠിച്ചെടുത്തു പഠിച്ചെടുത്തു. പിന്നെ കറക്ഷൻ ഒക്കെ ഈ പോസ്റ്റൽ ട്യൂഷൻ വഴി തന്നെയാണ് കറക്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഫീസ് കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കുട്ടികള്, കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അവരെയായിരുന്നു എനിക്ക് കൂടുതൽ പരിചയം. അപ്പൊ അവരെയും കുറച്ചല്ലാത്ത സ്ത്രീകളെയും ഒക്കെ ഞങ്ങള്, കോച്ചിനും കുറച്ച് പൈസ കൊടുക്കണമല്ലോ, അപ്പൊ ഈ ഉടുപ്പുകള് ഞങ്ങളുടെ ഉടുപ്പ് അവർക്കും കൊടുത്തുകൊണ്ട്, ചിലർക്ക് പുതിയത് മേടിച്ചു കൊടുത്തുകൊണ്ട് 40 പേരുള്ള ഒരു വലിയ സംഘമായി അത് മാറി. അവരെല്ലാരും പഠിച്ചു.
0: നമുക്ക് മൂന്നാമത്തെ പാട്ടിലോട്ട് പോയാലോ.
1: മൂന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത്

അതെ, 1968 റിലീസ് ചെയ്ത ചിത്രമാണ്. വിദ്യാർത്ഥി എന്നാണ് ആ സിനിമയുടെ പേര്. ശ്രീ വയലാർ അദ്ദേഹം എഴുതി, ശ്രീ ബി എ ചിദംബരനാഥ് അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ശ്രീമതി ബി വസന്ത, ശ്രീ ജയചന്ദ്രൻ രണ്ടുപേരും കൂടി ചേർന്ന പാട്ടാണ്. അതില് ബി പാട്ട് കേൾക്കാം.

സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം എം എസ് ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ തേനീച്ച കൃഷിയും സംരംഭകത്വവും RS ഗോപകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തുവരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല. നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന, ക്യാൻസറുകൾ പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
2: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക്, ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിൻ്റെ ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
2: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
3: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
2: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
3: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവിയറൊക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
2: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
3: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
2: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
3: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിൻ്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും, പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പോൾ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്റർ, അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
2: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
3: ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല, പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷേ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
2: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്റർ രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ, കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്, കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
2: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല, കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
2: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: ഇനി കേൾക്കാം പഠിക്കാത്തവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം പുതു പുതു അർത്ഥങ്ങൾ.

0: റിട്ടേൺ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അരുൺമൊഴിയും എസ് ജാനകിയും പാടിയത് ചിത്രം താലാട്ടു പാടവ.
3: നിലവുക്ക് വാനത്തെ പൊടിക്കലയാ ഏ കണ്ണ്.

0: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: തിരൈപ്പൂക്കൾ തുടരുന്നു. പ്രിയമാനവളെ എന്ന ചിത്രത്തിൽ ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയതാണ്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
7: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
8: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം മൗനരാഗം.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321 അല്ലെങ്കിൽ

9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. തിരയപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അലേപ്പായുതെ എന്ന ചിത്രത്തിൽ സാധന സർഗവും ശ്രീനിവാസും പാടിയത്.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിലങ്ങാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഒന്നാംഘട്ട സമാപനവും രണ്ടാംഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടക്കും. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് KCBC യുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 70 വീടുകൾ ചടങ്ങിൽ കൈമാറും. വേനൽ അവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മൂർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഈ മാസം 15 മുതൽ June 5 വരെ വെള്ളിയാഴ്ചകളിൽ എഗ്മൂറിൽ നിന്നും, May 17 മുതൽ June 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവ്വീസുകൾ നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്ത ലാഭം തുടർച്ചയായ 4ാം വർഷവും ഉയർന്ന നിലയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 198,000 കോടി രൂപയുടെ മൊത്ത ലാഭമാണ് പൊതുമേഖലാ ബാങ്കുകൾ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 400 രൂപ വർദ്ധിച്ച് 112,920 രൂപയാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: അറബിക്കഥ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ വരികളെഴുതി പാടിയ ഗാനം ഈണമിട്ടത് ബിജുപാൽ.

തീർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തി.

നട്ടു കണ്ണു നട്ടു നാം വളർത്തിയ വിളകളെ ഒന്നു കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മനുഷ്യർ പോരടിച്ചു കൊടി പിടിച്ചു നേടിയ വിമോചനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
7: ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ ജി ശ്രീറാം പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: കൊല്ലം സുപ്രീം.
5: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറി എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
6: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. മോഹൻലാൽ പാടിയ ഗാനമാണിനി. ചിത്രം ബാലേട്ടൻ.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ സംശയം? KK ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: ഇനി കേൾക്കാം ചിത്ര പാടിയ ഗാനം. രചന കൈതപ്രം, ഈണം നൽകിയത് രവീന്ദ്രൻ. ചിത്രം അയാൾ കഥ എഴുതുകയാണ്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ,
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഒരു ഗാനം കൂടി. മണിച്ചിത്ര താഴെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. മധുമുട്ടത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:05 കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ദാദാ അബ്ദുള്ളയുടെ കേസിന്റെ ആവശ്യത്തിനായാണ് ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിലേക്ക് പോയിരുന്നത്. ദാദാ അബ്ദുള്ളയ്ക്ക് ഡർബാനിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥാനവും സ്വാധീനശക്തിയും പ്രിട്ടോറിയയിൽ തായാബ്ജിക്കുമുണ്ടായിരുന്നു. വസ്തുതകളെ സംബന്ധിച്ചും നിയമത്തെ സംബന്ധിച്ചും കുഴപ്പം പിടിച്ച പല പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള കേസിലുണ്ടായിരുന്നു. ഇരുകക്ഷികളും അവിടത്തെ പ്രമാണികളായ ബാരിസ്റ്റർമാരെ അവരവരുടെ കേസ് നടത്താൻ ഏൽപ്പിച്ചിരുന്നു. തന്റെ കക്ഷിയുടെ കേസ് പഠിക്കുന്നതിൽ ഗാന്ധി വലിയ ശ്രദ്ധയും ഉത്സാഹവും പ്രദർശിപ്പിച്ചു. താൻ ശേഖരിച്ചിരുന്ന വിവരങ്ങൾ സ്വീകരിക്കുവാൻ അറ്റോണി എത്രമാത്രം തയ്യാറാകുമെന്നും അറ്റോണി നൽകുന്ന വിവരങ്ങൾ കേസ് നടത്തുന്ന ബാരിസ്റ്റർ എത്രത്തോളം സ്വീകരിക്കുമെന്നും അറിയുവാൻ ഗാന്ധിക്ക് വലിയ ഔത്സുക്യമായിരുന്നു. ദാദാ അബ്ദുള്ള തന്നിലർപ്പിച്ച വിശ്വാസം തികച്ചും ന്യായീകരിക്കണം എന്ന് ഗാന്ധി നിശ്ചയിച്ചു. കണക്കിനെ സംബന്ധിച്ച് ഇരുകക്ഷികളും തമ്മിൽ നടന്ന കത്തിടപാടുകൾ ശ്രദ്ധാപൂർവം വായിച്ചു. കച്ചവടക്കാർ കണക്കുവയ്ക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ഗാന്ധി നല്ലപോലെ മനസ്സിലാക്കി. ഇരുകക്ഷികളും തമ്മിലുണ്ടായ കത്തിടപാടുകളെല്ലാം ഗുജറാത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ഗാന്ധിയായിരുന്നു. കേസിനെ സംബന്ധിച്ച് ഇരുകക്ഷികളെക്കാളും അറ്റോണിയെക്കാളും വിവരങ്ങൾ അറിയുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. വസ്തുതകളെ ക്രമപ്രകാരവും അന്യോന്യ ബന്ധമനുസരിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കേസിന്റെ വിജയത്തിനുള്ള അസ്ഥിവാരം ഉറപ്പിച്ചതായി കരുതാം എന്ന് പ്രസിദ്ധനായൊരു ബാരിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഗാന്ധിജി ഓർത്തു. കോടതി മുമ്പാകെ വിചാരണയ്ക്ക് വരുന്ന ഒരു കേസ് വിജയിപ്പിക്കുന്നതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ആദ്യമായി കേസിനെ സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കുക, പിന്നെ അതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിക്കുക, അവസാനമായി ആ കേസ് ഏതൊരു ജഡ്ജിയുടെ മുമ്പാകെയാണോ വിചാരണയ്ക്ക് വരുന്നത് ആ ജഡ്ജിയുടെ സ്വഭാവവും സമ്പ്രദായവും ആ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യേകമായി അറിയണമെന്ന് ആഗ്രഹിക്കാനിടയുള്ള വസ്തുതകളും പഠിച്ചു വയ്ക്കുക. ഈ 3 കാര്യങ്ങളും ഗാന്ധിജി നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. കേസിലെ തർക്കവിഷയങ്ങളും തെളിവെടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിക്കുമ്പോൾ വിചാരണ കുറേക്കാലം നീണ്ടു നിൽക്കാൻ ഇടയുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. അങ്ങനെ നീണ്ടു നിൽക്കുന്നതായാൽ ഇരുകക്ഷികൾക്കും അത് സാമ്പത്തികമായ നഷ്ടത്തിനും ബുദ്ധിമുട്ടിനും കാരണമാകും. ഈ അഭിപ്രായം തായാബ്ജി ഷേട്ടുവിനോടും ഗാന്ധിജി പറയുകയുണ്ടായി. കേസ് കോടതി മുമ്പാകെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇരുകക്ഷികൾക്കും സമ്മതനായ ഒരു മധ്യസ്ഥന്റെ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഗാന്ധി ഉപദേശിച്ചു. ഇരു കൂട്ടരും അതിന് സമ്മതിച്ചു. ഗാന്ധി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് കേസുകൾ തമ്മിൽ തീർക്കുന്നതിന് ഇരുകക്ഷികളെയും ഉപദേശിക്കുക പതിവായിരുന്നു. തന്റെ ഈ അനുഭവത്തെക്കുറിച്ച് ഗാന്ധി പറയുകയാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിന്റെ കടമയെപ്പറ്റി എനിക്ക് ശരിയായ ബോധ്യമുണ്ടായി. മനുഷ്യ സ്വഭാവത്തിന്റെ നല്ല വശം കണ്ടറിയുന്നതിന് കഴിഞ്ഞു. അകന്നു നിൽക്കുന്ന 2 കക്ഷികളെ യോജിപ്പിക്കുവാനാണ് ഒരു വക്കീൽ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഈ അഭിപ്രായം എന്റെ ഹൃദയത്തിൽ വേരൂന്നി. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് ഈ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും

0: ശ്രമിച്ചു. അതുകൊണ്ട് എനിക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പണം പോലും. എന്റെ ധർമ്മബോധത്തിന് ക്ഷതവും പറ്റിയില്ല. അങ്ങനെ ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചു. എതിർകക്ഷിക്ക് വെറുപ്പ് തോന്നാത്ത വിധം കേസ് ഭംഗിയായി തീർക്കുവാൻ കഴിഞ്ഞതിൽ ഗാന്ധിക്ക് അത്യധികം സന്തോഷമുണ്ടായി. 6 മാസത്തോളം ഗാന്ധി പ്രിറ്റോറിയയിൽ താമസിച്ചു. ഈ കാലത്തിനിടയിൽ തന്റെ ജീവിതത്തെ ഒരു പുതിയ പന്ഥാവിലേക്ക് തിരിക്കുന്നതിന് സഹായിച്ച പല അനുഭവങ്ങളും ഗാന്ധിക്കുണ്ടായി. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള താൽപ്പര്യം ആദ്യമായി ഉണ്ടായത് അവിടെ വെച്ചാണ്. അതിനുള്ള പ്രാപ്തി തനിക്കുണ്ടെന്ന് മനസ്സിലായതും അവിടെ വെച്ച് തന്നെ. ബാരിസ്റ്ററുടെ നിലയിൽ പ്രാക്ടീസിനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിൽ പരിചയം സമ്പാദിക്കുന്നതിനും പ്രിറ്റോറിയയിലെ താമസം ഗാന്ധിക്ക് അവസരമുണ്ടാക്കി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി എഫ് 101.9. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിന്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിത നായകൻ. ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർകോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം അവക്കാഡോ, പുലാസൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിന്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷി ഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതിൽ അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷന്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ ആണ്. അവർ 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതിൽ മാവ്, പ്ലാവ്, റംബുട്ടാൻ ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർകോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാൻ, ദുരിയാൻ, പുലാസാൻ, അവക്കോട ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ ചെയ്തിട്ടുണ്ട്. നട്ട് 3 വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. കോട്ടൂർകോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പമാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ചയിലുള്ള കുഴിയെടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്ത് പൊക്കം കുറച്ച് നടത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് 1 കുട്ട ചാണകവും ഫാറ്റ്, പൊട്ടാഷ്യം, യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈലെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്ക് അതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകൾ ഇല്ലാത്തത് കൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റാണ്. അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ്, പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശു പരിപാലനമുണ്ട്, കോഴി ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്. നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്കത് പാൽ കിട്ടുന്നുള്ളൂ, വളവും അതിന് വേണ്ടിയിട്ട് മാത്രമേ. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്. അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂർ ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മുട് പയറോ 1 മുട് വെണ്ടയോ 1 മുട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിനാവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ, വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ 1-2 മുട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്, തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്. ഒരു നഴ്സറിയായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 79 43 75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 79 43 75.
0: വീട്ടുമുറ്റത്തൊരു മാവ്, മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാമൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധ സസ്യകൃഷിയാണ്. ഔഷധ സസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
2: എന്റെ പേര് ആശിഷ് ജയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങൾ അച്ഛനെ ചെയ്യാറുണ്ട്. ആയുർവേദ ചെടികൾ, ശംഖുപുഷ്പം, ആലോവേറ തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ

0: നടാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനിയും നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: സ്റ്റാഫ് നഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
2: ഇപ്പോ പൂർണ്ണസമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമെ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിന്റെയും ആടിന്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമെ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷവും ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടു നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്.

ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇന്ത്യൻ സായുധസേനയ്ക്ക് ആദരസൂചകമായി പ്രശസ്ത അൾട്രാ മാരത്തൺ ഓട്ടക്കാരിയും ലോക റെക്കോർഡ് ഉടമയുമായ സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. അടുത്ത 5 കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. ഇടവമാസം 1 ഈ മാസം 15 രാവിലെ 5 മുതലാണ് ദർശനം ആരംഭിക്കുന്നത്. കൊയിലാണ്ടി താഴങ്ങാടി പഴയ ബിൽഡിംഗ് പൊളിക്കുന്നതിനിടെ ചുമരിടിഞ്ഞു വീണ് 2 പരിക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. തേനീച്ച കൃഷിയും സംരംഭകത്വവും. ആർ എസ് ഗോപകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്നു. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിത, ആലാപനം എൽ പ്രമീള, ഉദയഗീതം നിത്യശ്രീ മഹാദേവൻ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോലാസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 16, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനുപഹാരം, 10:02 അക്ഷരച്ചപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് എന്ന സ്ഥാപനത്തിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആന്റ് ജെൻഡർ ജസ്റ്റിസ് എന്ന വിഭാഗത്തിന്റെ നോഡൽ ഓഫീസർ ഡോക്ടർ അനീഷ ജയദേവ് സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3 മണിക്ക് സഞ്ചാരി വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, 5 തെങ്ങുകോട്ട, 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം ഡോക്ടർ സുഷ എസ് താരയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് മൊഴിയാമൊരു കഥ, കാരൂർ നീലകണ്ഠ പിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം, രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. 10:30 നിശാസുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അനന്തപുരി FM ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.3 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിൽ ചിത്രയും മോഹൻലാലും പാടിയത്, കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
9: വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാലും കബീറും പാടിയത് വയലാർ ശരചന്ദ്ര വർമ്മയുടെ

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഇനി കെസ്റ്റർ പാടിയ ഗാനം.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറുമൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
1: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
3: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
1: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളെ ഓർത്ത് വിലപിച്ച് ഇന്നിന്റെ സന്തോഷം നശിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നാളെയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്ന് വയലും വീടും പരിപാടിയിൽ സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ RS ഗോപകുമാറാണ് നമ്മുടെ അതിഥി. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. ഇന്നത്തെ പരിപാടിയുടെ തുടക്കം നമുക്ക് കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേട്ടുകൊണ്ടാകാം.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങുനൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങുനൽകി സംരക്ഷിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ: കാലവർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള മെയ് ജൂൺ സമയമാണ് തെങ്ങിൻ തൈ നടുന്നതിനുള്ള അനുയോജ്യമായ സമയം. 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും കുമ്മായവും ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കുഴിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വിത്ത് തേങ്ങയുടെ അതേ വലുപ്പത്തിലുള്ള ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്ക് തെങ്ങിൻ തൈ നടുക. തെങ്ങ്: കാറ്റിൽ തെങ്ങിൻ തൈയുടെ വേരിന് ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നതിനായി നട്ട ശേഷം തൈക്ക് സമാന്തരമായി ഒരു കമ്പ് തൈയിൽ അധികം ബലം കൊടുക്കാത്ത രീതിയിൽ കെട്ടിവെക്കുക. നെല്ല്: വിരിപ്പ് നെൽകൃഷിയിൽ പറിച്ചുനടിയിൽ അനുവർത്തിക്കുന്ന കർഷകർക്ക് മെയ് പകുതിയോടെ ഞാറ്റടി തയ്യാറാക്കാവുന്നതാണ്. 1 ഏക്കറിലേക്ക് പറിച്ചു നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി തയ്യാറാക്കിയാൽ മതിയാകും. ഞാറ്റടി തയ്യാറാക്കുന്ന സ്ഥലം 2-3 തവണ നന്നായി ഉഴുത് കട്ടയുടച്ച് നിരപ്പാക്കിയ ശേഷം 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരവും 1 മുതൽ 1.5 മീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള വാരങ്ങളെടുത്ത് മുളപ്പിച്ച് വിത്തുകൾ പാകാം. വിത്തുകൾ 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ 12 മുതൽ 16 മണിക്കൂർ വരെ മുക്കിവെച്ച ശേഷം വിതയ്ക്കുക. അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ കലക്കിയ ലായനിയിലോ കുതിർത്ത ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് മുളയ്ക്കാൻ അനുവദിക്കുക. മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ: കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കിടയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക.
0: പ്രകൃതിയിലെ ഏറ്റവും അധ്വാനശീലമുള്ള ജീവികളിലൊന്നാണ് തേനീച്ച. പൂക്കളിൽ നിന്ന് മധു ശേഖരിച്ച് തേൻ നിർമ്മിക്കുന്നതോടൊപ്പം സസ്യങ്ങളുടെ പരാഗണം നടത്തുന്നതിനും അവ വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ അവ കാർഷിക മേഖലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിവർഗമാണ്. ചെറിയ ജീവികളെങ്കിലും അവ വലിയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനം, ഐക്യം, ക്രമശീലം എന്നിവ നമുക്ക് തേനീച്ചകളിൽ നിന്ന് പഠിക്കാവുന്ന സദ്ഗുണങ്ങളാണ്. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ RS ഗോപകുമാറിനെ പരിചയപ്പെടാം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഗോപകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു 30 വർഷം 32 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണ്, തേനീച്ച കൃഷിയിലെ മേഖലയിൽ. അപ്പം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഇത്രയും നീണ്ട ഒരു ജേണി ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ഈ ഒരു ആശയം എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ വന്നത്?
3: എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പുറത്തുനിന്ന് തേനീച്ചകളെ പിടിക്കും, പിടിച്ചിട്ട് ഇങ്ങനെ കൈകളിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ട് സിറ്റി വഴി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളുകളുടെ വീടുകളിലൊക്കെ, പഴയ ആളുകളുടെ വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും. അത് നമുക്കൊരു തേനീച്ചയെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ 7 രൂപ, ചില വീടുകളിൽ നിന്ന് 12 രൂപയൊക്കെയാണ് നമുക്ക് റാണി ഉൾപ്പെടെ തേനീച്ചകളെ കൂട്ടിലാക്കി കൊടുത്താൽ കിട്ടുന്നത്.
2: ആ സമയം കുത്തുവല്ലോ കിട്ടിയിട്ടുണ്ടോ?
3: കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, 1-2 കുത്തൊക്കെ കിട്ടും. അപ്പോൾ അന്നൊക്കെ ശാസ്ത്രീയമായ രീതികളൊന്നുമില്ല, തേനീച്ച പിടിക്കുക, അതിൻ്റെ റാണിയുടെ ചിറക് മുറിക്കുക, ആ റാണിയെ എവിടെ വയ്ക്കുന്നു അവിടെ അതിൻ്റെ വേലക്കാരി ഈച്ചകളെല്ലാം കൂട്ടത്തോടെ വന്ന് അതിനെ പൊതിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കൗതുകമായിട്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കാണും. അപ്പോൾ നമ്മളെ തേനൊക്കെ ആൾക്കാർ മേടിക്കും, എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നു പെട്ടിക്കകത്ത്, അന്നത്തെ നൂട്ടൺ ടൈപ്പ് പെട്ടി, ISIA ടൈപ്പ് പെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെട്ടികളിൽ പഴയ ആളുകൾ, കാർമ്മവന്മാർ വളർത്തുന്ന പെട്ടികളിലാക്കി കൊടുക്കും. അപ്പോൾ എൻ്റെ ശാസ്ത്രീയതയൊന്നും അറിയത്തില്ല, കുറേ കഴിയുമ്പോൾ ഇത് പറന്നു പോകും, ചിലപ്പോൾ റാണി തറയെ വന്ന് വീഴും. പിന്നെ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് ഈ റാണിയെ ചിറക് മുറിച്ചുകൂടാ, മുറിക്കാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്.
2: അറിവിന് വേണ്ടി താങ്കൾ പരിശീലനം?
3: ഞാൻ ഒത്തിരി പരിശീലനങ്ങൾ, ഏകദേശം ഞാൻ യഥാർത്ഥത്തിൽ ഒരു ബീ കീപ്പിംഗ് ഫീൽഡ് മാൻ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ YMCA ഒരു സ്ഥാപനം നമ്മുടെ മാർത്താണ്ഡത്തുണ്ട്, അപ്പോൾ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ബീ കീപ്പിംഗ് ഫീൽഡ് മാനായിട്ട് ഖാദി ബോട്ടിലൊക്കെ കയറാം എന്നൊരു സ്വപ്നവുമായിട്ടാണ് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ നാൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്കന്ന് കയറാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ നമ്മുടെ അവിടെയുള്ള ഒരു ഗ്രാമസേവകനുണ്ടായിരുന്നു, പുള്ളിയെ യാദൃച്ഛികമായിട്ട് തേനീച്ച ഇങ്ങനെ കൊണ്ടുപോകണം എനിക്ക് കാണാൻ സാധിച്ചു. പുള്ളി പറഞ്ഞു ഇതിന് ഒരുപാട് ലോണൊക്കെ കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു സഹകരണ ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ സഹകരണ ബാങ്ക് ആദ്യമായി SGSY സ്കീമിൽ എനിക്ക് 15,000 രൂപ ലോണായിട്ട് തന്നു, 7,000 രൂപ സബ്സിഡി. അപ്പോൾ അതൊക്കെ മേടിച്ചു, കുറേ പെട്ടിയൊക്കെ മേടിച്ചു, ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ തോട്ടത്തിലൊക്കെ കൊണ്ടുവച്ചു. തേനെടുക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് പോയി സംഘടിപ്പിച്ചു. തേനെടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ തേനീച്ചകളെല്ലാം പറന്ന് റബ്ബറിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന് ശാസ്ത്രീയമായ പരിശീലനം വേണം. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലുള്ള പല കർഷകരെ അടുത്തും, ബൾക്കായിട്ട് ചെയ്യുന്ന പല കർഷകരെ അടുത്തും ഭക്ഷണം മാത്രം കിട്ടും, അവരൊപ്പം ജോലിക്ക് പോയി
2: പഠിക്കാൻ വേണ്ടി.
3: അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ കുറേച്ചെ തുടങ്ങി, പിന്നെ 300, അത് 500, 1,000, ഇപ്പം 4,014 പെട്ടിയിൽ നിൽക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ 35 ടൺ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഒരു ദിവസം എനിക്ക് ഏകദേശം 100-120 കിലോ തേൻ ഒരു ദിവസം സെയിലാവും.
2: അപ്പോൾ ഇത്ര ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4,000-ൽ മേളിൽ തേനീച്ചക്കൂടുകൾ താങ്കളുടെ കയ്യിലുണ്ട്, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
3: ഏകദേശം ഒരു 7 പഞ്ചായത്തുകളിലാണ് കൂടുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. എനിക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ഈ തേനീച്ച വളർത്തലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് എൻ്റെ അമ്മയ്ക്കുള്ള 30 സെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് മാത്രം ഇത്രയും വെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം നമ്മുടെ MP പ്രേമചന്ദ്രൻ സാറിൻ്റെ പുരയിടം അങ്ങ് മടവൂര് പള്ളിക്കൽ പാരിപ്പള്ളിയിലേക്കുണ്ട്, അവിടെ തന്നെ 8 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പാട്ടത്തിന് വെച്ചതിന് ശേഷം ഓരോ വർഷവും അവർക്ക് തേനെടുക്കുന്ന സമയം, ഈ തേനെടുക്കുന്ന സമയം എന്ന് പറയുന്ന 12 മാസത്തെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി ഒരു 1st week മുതൽ നമ്മൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും തേനെടുത്തു തുടങ്ങും. എന്നാൽ ഈ വർഷം ഞങ്ങൾ ജനുവരി അവസാനം മുതൽ എടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുത്തു തുടങ്ങുമ്പോൾ ആ എടുക്കുന്ന തേൻ ഒരാഴ്ചയിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരെ പോകും.
2: ഇപ്പോൾ സാർ സൂചിപ്പിച്ച മാതിരി 1 സെൻറ്റ് ഭൂമി ഇല്ലെങ്കിലും നമുക്ക് ഈ കൃഷി തുടങ്ങാം. ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ടൊരു തേനീച്ച കൃഷിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: അവരാദ്യം വേണ്ടത് നല്ല ഒരു ബീ കീപ്പറിൽ നിന്നായിരിക്കണം തേനീച്ച കൂട് കളക്ട് ചെയ്യേണ്ടത്. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം പരാജയം പറ്റിയിട്ടുണ്ട്. എൻ്റെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കൃഷിയാണ് ഒരു പ്രാവശ്യം തേനീച്ച വളത്തിൽ. തേനീച്ചക്ക് അസുഖം വന്നു, തേനീച്ചകളെല്ലാം നഷ്ടപ്പെട്ടു, ഗവൺമെൻറ്റിന് ഒരുപാട് സപ്ലൈ ഉണ്ട്, ഞാൻ കോട്ടിക്കോർപ്പിൻ്റെ അംഗീകൃത ഗവൺമെൻറ് ബ്രീഡറാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടം വന്ന സമയത്ത് ഞാൻ ഈ അസുഖം വന്ന തേനീച്ചകളിൽ നിന്ന് കർഷകർക്ക് കൊടുത്ത് പറ്റിക്കാൻ നിന്നില്ല, പകരം ഞാൻ വെളിയിൽ നിന്ന് പലിശയ്ക്കൊക്കെ പൈസ എടുത്താണ് ഞാൻ വേറെ തേനീച്ചകളെ വാങ്ങി ഗവൺമെൻറ് സപ്ലൈ എല്ലാം ചെയ്തു തീർത്തു. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കർഷകൻ ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് തേനീച്ചയെ കുറിച്ച് എന്തോന്നും അറിയില്ല. അപ്പം അയാൾക്ക് കൊടുക്കേണ്ടത് നല്ല റാണിയും നല്ല വർക്കർ ബീസും ഉള്ള നല്ല പെട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അയാളെ കൃഷി നിലനിൽക്കും. പഴകിയ റാണിയും വയസ്സായ റാണിയും ഉള്ള പഴക്കമുള്ള അടകളുള്ള പെട്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റ് പറന്നു പോകും, ആ വർഷം തേൻ കിട്ടത്തില്ല, അപ്പോൾ അയാൾ പരാജയത്തിലേക്ക് പോകും. ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് കർഷകരെ കണ്ടിട്ടുണ്ട്. അപ്പം സത്യസന്ധമായി ചെയ്താൽ കോടികൾ കൊയ്യാൻ പറ്റുന്ന ഒരു ഏക കൃഷിയാണ് തേനീച്ച.
2: അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല തേനീച്ച കൂട് തന്നെ നമുക്ക് പ്രൊക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ വാങ്ങണം.
3: നല്ല പരിചയമുള്ള കർഷകരിൽ നിന്ന് നല്ല കൂട് നോക്കി വാങ്ങിക്കണം, നല്ല ക്വീനെ വാങ്ങിക്കണം. അമേരിക്കയിൽ നിന്നൊക്കെ ഞങ്ങളവിടെ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നല്ല ക്വീനെ ഉണ്ടാക്കുന്ന, ഇനി കേരളത്തിലെ ആവശ്യം എന്ന് പറയുന്നത് നല്ല ക്വീനെ ഉണ്ടാക്കുന്ന ഒരു ബ്രീഡറെയാണ് കേരളത്തിന് ആവശ്യം. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയാണ് നമ്മൾ വളർത്തുന്നത്. ആ തേനീച്ചയിൽ തന്നെ 4014 കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരാശരി എൻ്റെ തേൻ ഉൽപ്പാദനം എന്ന് പറയുന്നത് 5 മുതൽ 10 കിലോ വരെയൊക്കെയാണ് കാർഷിക കോളേജ് പറയുന്നത്. 20 കിലോ വരെ കിട്ടാം. അപ്പൊ അതിൽ തന്നെ 40-ഉം 45 കിലോ കിട്ടുന്ന പെട്ടികളുണ്ട്,
2: കൂടുതലുണ്ട്,
3: കൂടുതലുണ്ട്. അതിന്റെ കുയിനെ എടുത്തിട്ട് അതേപോലെ 40-ഉം 45 കിലോ കിട്ടിയ കൂട്ടിലെ ഡ്രോൺസിനെ കളക്ട് ചെയ്യണം. എന്നിട്ട് അതിനൊരു എപ്പിയറിൽ വെച്ചിട്ട് വേറെ കൂടുകളൊന്നും ഇല്ലാത്ത എപ്പിയറിൽ കൊണ്ടുവച്ചിട്ട് അതിനെ ബ്രീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ രണ്ടിന്റെയും സ്വഭാവം ഉള്ളതായിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പം പെട്ടി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ 5-6 സൂപ്പറുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പറിൽ നിന്ന് 3 കിലോയാണ് കിട്ടുന്നത്. 4-ഉം 5-ഉം സൂപ്പർ വെച്ച് കഴിഞ്ഞാൽ 4-3 12 കിലോ ഒരു സമയത്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പെട്ടികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ കർഷകർ ചെയ്യേണ്ടത്. തേനീച്ചക്കൂട്ടിൽ എന്ന് പറയാൻ 3 തരം തേനീച്ചുണ്ടാവും. ക്യൂൻ ബി, വർക്കർ ബി, ഡ്രോൺ ബി. അതിൽ വേലക്കാരായിട്ടുള്ള വർക്കർ ബീസ് ആണ് പോയി തേനെല്ലാം കളക്ട് ചെയ്യുന്നത്. അവരിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തേനുൽപാദന സമയം മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ ക്ഷാമകാലത്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തേനും പൂമ്പൊടിയും ചേർന്ന ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തേൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുത്തു കഴിയുമ്പം അതിൻ്റെ ചേമ്പറുകളിൽ ഇങ്ങനെ തട്ടുകെട്ടാട്ട് വെച്ച് തേനെല്ലാം എടുത്തു കഴിയുമ്പോൾ മഴക്കാലത്ത് കുടിക്കാൻ തേനില്ല. അപ്പോൾ അതിൻ്റെ കുഞ്ഞു ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര സിറപ്പ് കൃത്രിമമായിട്ട് നമ്മൾ കൊടുത്താണ് അവരെ വളർത്തുന്നത്. ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഈ കൂടുകളിലെല്ലാം പൂമ്പൊടിയും ചെറുതായിട്ട് തേനും ഓണമൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ വരാൻ തുടങ്ങും. ആ സമയത്താണ് അതിനകത്ത് മടിയന്മാരായിട്ടുള്ള ഈച്ചർ ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ കോളനി ഡിവിഷൻ ചെയ്യുന്നത്,
2: മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
3: ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തേനീച്ചകളെ വിൽക്കുകയും തേൻ വിൽക്കുകയും തേൻ്റെ മെഴുക് വിൽക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഫീൽഡിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട് പറ്റും.
2: അപ്പോൾ താങ്കളൊക്കെ ഒരു കൂടി നിന്ന് എത്ര കൂടാണ് പിരിച്ചു വെക്കുന്നത്?
3: ഒരു കൂട്ടിൽ നിന്നും നമുക്കൊരു 5-6 കോളനി വരെയൊക്കെ ഡിവിഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ നൂതനമായ ടെക്നോളജി, നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമുക്കൊരു കൂട്ടിൽ നിന്ന് 10-ഉം 12 ഡിവിഷൻ ചെയ്ത കൂടുകളുണ്ട്. അത് വേറെ കൂടിൻ്റെ സഹായം വേണം. ക്യൂവിൻ്റെ വേറെ കൂട്ടിൽ നിന്ന് എടുക്കും, അട മാത്രം ഇവിടെ നിന്ന് എടുക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും കുറേ മാസ്റ്റർ ക്യൂവിനുകളെ ഉണ്ടാക്കും. കാര്യം എൻ്റെ അനുഭവത്തിൽ അസുഖം വന്നാണ് ആദ്യം പെട്ടി പോയത്. അത് ഇൻബ്രീഡിങ്, ഒരേ പേരൻസിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ ഒരേ പേരൻസിൻ്റെ ഡ്രോൺസും അതിൻ്റെ ക്യൂവിനും തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്.
2: 2-3 ജനറേഷൻ അങ്ങനെ പോകും.
3: അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട്, ഇപ്പം 40 കിലോ തേൻ കിട്ടിയ ഒരു പെട്ടിയിൽ നിന്നുള്ള ഡ്രോൺസിനെയും 40 കിലോ പെട്ടിയ ഒരു കൂട്ടിൽ നിന്നുള്ള ക്യൂവിനെയും, ക്യൂവിനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒത്തിരി ഉണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആർട്ടിഫിഷ്യൽ ക്യൂവിൻ്റെയറിങ്ങിലൂടെ നമുക്ക് 1000-ക്കണക്കിന് ക്യൂവിനെ ഒരു പെട്ടിയിൽ നിന്ന് 10,000-ക്കണക്കിന് ക്യൂവിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ ടെക്നോളജിയാണ് കേരളത്തിൽ ഇനി വരേണ്ടത്.
2: ഈ ടെക്നോളജിയൊക്കെ താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്?
3: എനിക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന സയൻറ്റിസ്റ്റുകളും അവരൊക്കെയാണ് എനിക്ക് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളും. അത് ഇന്ത്യയിൽ അങ്ങനെ വളരെ വിരളമായിട്ടേ കിട്ടാനുള്ളൂ. എത്ര നല്ല ക്യൂവിനെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എത്ര കിലോ തേൻ കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് തേനീച്ചകളെയല്ല, തേനീച്ചയെ വളർത്തുന്ന കർഷകനാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു 40 കിലോയോ 30 കിലോയൊക്കെ എടുക്കാൻ ഒരു പെട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. കൂട്ടിൽ ആ കർഷകൻ ചെയ്യുന്ന വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് സൂപ്പറുകൾ വെച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് തേനെടുക്കാനായിട്ട് കഴിയുന്നു.
2: ഒരു പരിപാലനം എന്ന് പറയുമ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ച് പെട്ടി നല്ലതായിരിക്കണം, ക്വീൻ നല്ലതായിരിക്കണം, അതിൻ്റെ കൂടെ കിട്ടുന്ന ഈച്ചകൾ നല്ലതായിരിക്കണം, പിന്നെ ട്രെയിനിങ് എന്തായാലും ആവശ്യമാണ്, നല്ലപോലെ ട്രെയിനിങ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പരിപാലനം ചെയ്യുമ്പം രോഗങ്ങളിലൊക്കെ ഒരു പ്രതിസന്ധി ആവാറുണ്ടോ?
3: ഉണ്ട്. നമുക്ക് തേനീച്ച കൃഷിയിൽ ഏറ്റവും രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് കാരണം എന്ന് പറയുന്നത് രോഗങ്ങൾ കൂടുതലും വരുന്നത് ഇതിൻ്റെ അടിപ്പലക വൃത്തിയാക്കാതിരിക്കുക. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയുടെ അടിപ്പലകയിൽ തേനും പൂമ്പൊടിയുടെ അംശങ്ങളും വാക്സിൻ്റെ അംശങ്ങളൊക്കെ വന്നു വീഴും. അത് കിടന്ന് പുഴുത്തിട്ട് അവിടെ നിശാശലഭത്തിൻ്റെ ഒരു വെള്ളശലഭത്തിൻ്റെ ഇത് കയറി മുട്ടയിട്ടിട്ട് ഈ മെഴുകുകൂടുകൾ കയറി ഈ കൂട് നഷ്ടപ്പെട്ടു. അതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൂട് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേനും പൂമ്പൊടിയും മഴക്കാലമാകുമ്പോൾ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ തേനീച്ചക്കൂടുകൾ റബ്ബർ തോട്ടങ്ങളിലാണ് ഈ കർഷകർ കൂടുതലും വയ്ക്കുന്നത്. അപ്പോൾ ഡിസംബറിലേക്ക് റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുക. ഡിസംബർ കഴിയുമ്പം നമ്മൾ അവിടെ നിന്നും തെങ്ങുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടികൾ മാറ്റി വയ്ക്കണം. ഞാനാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് കർണാടകം വരെ പോകുന്നുണ്ട്. കർണാടകയിലെ ഗുണ്ടൽപേട്ടയിൽ ഞാൻ സൂര്യകാന്തി പാടത്ത് തേനെടുക്കാനായിട്ട് ഇറ്റാലിയൻ തേനീച്ചകളുമായിട്ട് പോയി. ഇപ്പം നമ്മൾ തേനീച്ച വെച്ച് കഴിഞ്ഞാൽ 40% വിളവ് വർദ്ധിക്കും. വെള്ളരി വർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ 40%, തെങ്ങായിരുന്നാലും 40% വിളവ് വർദ്ധിക്കും.
2: തേനീച്ച കൂടിൽ നിന്ന് തേൻ മാത്രമല്ലല്ലോ താങ്കൾ സൂചിപ്പിച്ച് മെഴുകുണ്ട്, പിന്നെ മറ്റേ ഉൽപ്പന്നങ്ങളും എടുക്കാറുണ്ടോ?
3: നമുക്ക് ഒരു തേനീച്ച വളർത്തുന്ന ഒരു കർഷകന് 6 തരം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തേനീച്ച കൂട്ടിന്ന് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടുന്നത് നമുക്ക് ബീ വനം, തേനീച്ചയുടെ വിഷം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പായിട്ടില്ല. അതുപോലെ തന്നെ പ്രൊപ്പോളിഷ് എന്ന് പറയുന്ന ഒരു തരം പശ എടുക്കാൻ പറ്റും. പിന്നെ മെഴുക് കിട്ടും, തേൻ കിട്ടും, തേനീച്ചയുടെ റാണിയാകാൻ പോകുന്ന പുഴുവിന് കൊടുക്കുന്ന തേനീച്ചയുടെ തലച്ചോറിൻ്റെ ഗ്രന്ഥിയിൽ നിന്ന് ഊറി വരുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു പദാർത്ഥം കിട്ടും, പൂമ്പൊടി കിട്ടും. അതിൽ നമ്മൾ കേരളത്തിൽ ആശ്രയിക്കുന്നു ഒന്ന് മെഴുക്, ഒന്ന് തേൻ. പൂമ്പൊടി ചില കർഷകരെടുക്കുന്നുണ്ട്.
2: പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ?
3: മൂല്യവർദ്ധിത നമുക്ക് ബീ വാക്സ് കൊണ്ടിട്ട്, ബീ വാക്സ് ഒരു കൂട്ടിൽ നിന്നും 150 മുതൽ 200 ഗ്രാം മെഴുകാണ് കിട്ടുന്നത്. ഞാനൊക്കെ ഏകദേശം ഒരു 400,000-500,000 രൂപയ്ക്കൊക്കെ മെഴുക് വിൽക്കുന്ന ആൾക്കാരാണ്. മെഴുക് കൊണ്ട് നമുക്ക് ബാം ഉണ്ടാക്കാം, ചുണ്ട് പിടിച്ചുട്ടുന്നതിനും കാല് പിടിച്ചുട്ടുന്നതിനൊക്കെ ഉള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ കനച്ചു. പിന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന പാനീയങ്ങളെല്ലാം തന്നെ കെമിക്കൽ ചേർത്ത പാനീയമാണ്. നമുക്ക് ഹണിക്കോളം ഉണ്ടാക്കാം, 145 മില്ലിലിറ്റർ വെള്ളവും 35 മില്ലിലിറ്റർ തേനും 15 മില്ലിലിറ്റർ നാരങ്ങ നീരും 5 മില്ലിലിറ്റർ ഇഞ്ചി നീരും ചേർത്താൽ 200 ml കിട്ടും. ഇതൊരു ഹണിക്കോളയുടെ അളവാണ്. ഇതിൽ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചി നീര് കൂടുതൽ ചേർക്കാം, മധുരം കൂടുതൽ വേണമെങ്കിൽ തേൻ കൂടുതൽ ചേർക്കാം. ഞങ്ങളുടെ അവിടെ വരുന്ന ഓഫീസേഴ്സിനെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് ഹണിക്കോളയാണ്.
2: ഇതൊക്കെ ഒഴിച്ച് താങ്കൾ കർഷകർക്ക് വേണ്ടി ട്രെയിനിങ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്?
3: ഞാൻ ഒരു വർഷം ഏകദേശം ഒരു 10-30 ട്രെയിനിങ്, ഹോർട്ടികോർപ്പിൻ്റെ ബ്രീഡർ ആയ സമയത്ത് 100 കണക്കിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ട്രെയിനിങ് കൊടുത്ത് പിന്നെ കാർഷിക കോളേജിൻ്റെ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ പോകും. കാർഷിക കോളേജിൽ ഒത്തിരി ട്രെയിനിങ് കിട്ടാറുണ്ട്, കൃഷി ഭവനുകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട്.
2: സാധ്യതകളെക്കുറിച്ച് താങ്കളെടുത്ത് ചോദിച്ചാൽ ഒരു ഷോർട്ടിൽ എന്താ പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
3: തേനീച്ച വളർത്തലിലേക്ക് വരുമ്പം നമ്മൾ പാലിക്കേണ്ടത് ഒന്ന് സത്യസന്ധത, നല്ല കോളനി, നമ്മുടെ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക. 2, കൃത്യസമയത്ത് കൊടുക്കുക, സത്യസന്ധമായിട്ട് ഒരു മായവും ചേർക്കാതെ സാധനം കൊടുക്കുക. അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് വേണമെങ്കിലും തേൻ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. ആദ്യ വർഷം മുടക്കുന്ന പൈസ അതിനെ ഡബിളായി ആദ്യ വർഷം തന്നെ തിരിച്ചു കിട്ടുന്ന ഏക കൃഷിയാണ് തേനീച്ച വളർത്തൽ. പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു നല്ല പ്രോസസിംഗ് പ്ലാന്റ് വരണം, നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ വരണം, നല്ല ക്വീനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡർ ആവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം.
2: നമ്മുടെ ആശംസകൾ താങ്കളുടെ കൂടെയുണ്ട്. അത്തരം സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഒരു എക്സ്പീരിയൻസ് താങ്കളുടെ നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
3: ഓക്കെ, താങ്ക് യു സർ.
0: സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ RS ഗോപകുമാറിന്റെ അനുഭവങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധാപൂർവം കേട്ടല്ലോ. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ ഗോപകുമാറിന്റെ ഫോൺ നമ്പർ പറയാം: 9447585258. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447585258.
1: അറിയിപ്പ്: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 മാർച്ച് 5 മണി വരെയാണ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടങ്ങൽ തലച്ചോറിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും പഠിക്കുന്ന കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സന്ധികളിലെ നീരും വേദനയും കുറയ്ക്കുന്നതിനും സന്ധിവാദത്തിനും നല്ലൊരു ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നു. ചർമ്മരോഗങ്ങൾ, വ്രണങ്ങൾ എന്നിവയ്ക്ക് കുടങ്ങലിന്റെ ഇല അരച്ചു പുരട്ടുന്നത് ഉത്തമമാണെന്ന് വിദഗ്ധർ പറയുന്നു. കുടൽ സംബന്ധമായ രോഗങ്ങൾ മാറ്റാനും ശരീരകാന്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതായി കണ്ടുവരുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. കുടങ്ങലിന്റെ ഇല വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മുടി വളർച്ചയ്ക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഫലപ്രദമാണ്. കുടങ്ങലിന്റെ ഇല തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇല പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതുമാണ്. ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചും കുടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവേ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യമിതായിരുന്നു, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? തേനീച്ചകൾക്ക് ആകെ 5 കണ്ണുകളുണ്ട്. 2 വലിയ കണ്ണുകൾ വസ്തുക്കൾ കാണാനായി ഉപയോഗിക്കുമ്പോൾ തലയുടെ മുകളിലെ 3 ചെറിയ കണ്ണുകൾ വെളിച്ചവും ദിശയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തിയപ്പോ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിൽ മഞ്ജുരി പാടിയ ഗാനത്തിലേക്ക് വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

റഫീഖിന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി. കോംറേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാൻ, കരോളിന മൊഹമ്മദ് മക്ബൂൽ എന്നിവർ പാടിയ ഗാനമിതാ.

ആഡ് 2 എന്ന ചിത്രത്തിൽ കീർത്തന ശബരീഷ്, സിയാവുൽ ഹഖ് എന്നിവർ പാടിയത്, മനു മഞ്ജിത്, പ്രീതി നമ്പ്യാർ എന്നിവരുടെ വരികൾക്ക് ഈണം നൽകിയത് ഷാൻ റഹ്മാൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസ്, ബിജു നാരായണൻ, പ്രഭാകർ എന്നിവർ പാടിയത്. ചിത്രം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. വരികളെഴുതിയത് എസ് രമേശൻ നായർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മങ്കട പന്തലൂർ മല വ്യൂ പോയിന്റിലെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ട്രാൻസ്ഫോമർ തകരാർ മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കുബേരൻ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, മോഹൻ സിതാര സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമിതാ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553231. മറ്റൊരു നമ്പർ 9496593231. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: always cometh off the stage as in great tragedies. Therefore, if an effect of war is to be produced, the dramatist must devise a new way. Knocking at the gate. Shut up!
1: ഷേക്സ്പിയർ സാറേ, മാക്ബെത്ത് നാണിച്ചു പോകും.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ വയലാർ ചരചന്ദ്രവർമ്മ വരികളെഴുതി അലക്സ് പോൾ ഈണമിട്ട് ദേവാനന്ദ്, ജോത്സ്ന, സോണിയ എന്നിവർ പാടിയ ഗാനമിട്ട്.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 3ാം ദിവസം.
2: ആരാ? വന്നോളൂ.
3: മേഡത്തിന് എന്നെ മനസ്സിലായോ?
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
3: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിന് സഹായിക്കുന്ന.
2: ഓ, അരുൺ.
3: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
2: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
3: അഡ്മിറ്റ് ആയിട്ട് 3 ആഴ്ചയായില്ലേ?
2: 3 ആഴ്ച.
3: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്,

0: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
0: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
0: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
0: മാഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
0: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്റ്റ്.
1: ഊണമുറക്കവും ഇല്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ.
0: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്റ്റ് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
0: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുൻ.
0: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
0: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
0: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞൻ അവൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെ അല്ലല്ലോ നിങ്ങളുടേത്.
0: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
0: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
0: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

0: അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു.
1: എന്താ ക്ഷീണിച്ചോ?
0: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ ദേ 3 മണി.
1: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
0: അതൊക്കെ ഇനിയും കാണാലോ, ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
1: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
0: തിയറിയോ? അതെന്താ?
1: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
0: വിചാരിച്ചു.
1: നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
0: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
1: അല്ല,
0: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
1: നമ്മളിപ്പോ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
0: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
1: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
0: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
1: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
0: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
1: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
0: ഓ, അങ്ങനെ
1: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
0: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
1: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
0: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
1: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മളൊരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
0: വിചാരിച്ചു.
1: ഒരു മാസം കഴിഞ്ഞു നോക്കിയാ എന്താ കാണുക?
0: ഒരു മാസം പ്രായമായ ചെടി
1: സമ്മതിച്ചിരിക്കുന്നു.
0: എന്താ കളിയാക്കുക?
1: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
0: ഓ, ഇതിലെന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
1: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
0: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
1: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
0: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
1: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
0: എനിക്കറിയില്ല.
1: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
0: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
1: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
0: ആണോ? ശരിക്കും?
1: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
0: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
1: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
0: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
1: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
0: ആണോ?
1: സംശയം എന്താ, മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
0: അതെ.
1: എന്നിട്ടോ, പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഇല്ലേ.
1: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
0: ചോദിക്കൂ.
1: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
0: അത് ശരിയാണല്ലോ.
1: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ, ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
0: ഇല്ല.
1: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
0: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
1: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
0: ഒന്നും
1: പറഞ്ഞില്ലേ. ഗൗരി, ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
0: ചായത്തോട്ടോ? എവിടെ?
1: ദേ അവിടെ കാണുന്നില്ലേ?
0: ആ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
1: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
0: അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
1: മോളെ, തല വെയില് കൊള്ളാതെ നോക്കണേ.
0: എന്താ?
1: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
0: പിന്നെ
1: സംശയമുണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
0: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
1: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
0: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
1: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: വണക്കം മാഡം.
1: വണക്കം, ആരാ?
0: ഞാൻ തങ്കമ്മ.
1: ഓ, ഇത് കുറെ പേരുണ്ടല്ലോ.
0: ആ, കിച്ചണിന്റെ ചാർജ് എനിക്ക്.
1: ഓ,
0: അത് അച്ചുവേട്ടൻ. അച്ചുവേട്ടാ, ഇങ്ങ വാ.
2: വണക്കം മാഡം.
0: ഓ, വണക്കം. ഈ ഗാർഡൻ മൊത്തം നോക്കുന്നത് അച്ചുവേട്ടാ. ഇത് ക്ലീൻ ചെയ്യാൻ കുമുദം. കുമുദം, ഇങ്ങ വാ. മാഡം ഇരിക്ക, ഇങ്ങ വാ കണ്ണാ.
3: വണക്കം മാഡം.
1: വണക്കം.
0: ഈ സ്ത്രീ എല്ലാം അവള് നോക്കും. മരതകം, ഇങ്ങ വാ മരതകം. മാഡം ഇരിക്ക.
3: വണക്കം മാഡം.
1: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം. ഒരു സ്പൂൺ കീഴ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
1: തങ്കമ്മേ.
0: ഓ മാഡം.
1: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല. പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ്, എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന്റെ കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നളിനി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്ട്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്.
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും 1 ആഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. 1 ആഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്നാ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോലാ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കേണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുന്ന ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: ഇങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടിയേ ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണമുണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവിനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നല്ലി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ. ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്. അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയൊരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തെളിച്ചുമറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമല്ല. തന്റെ പ്രൊജക്ട് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കില് രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലുമില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന ഞാനിപ്പോ
0: ആരെങ്കിലും കാണുന്നേ? ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
0: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
0: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
0: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
0: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
0: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്ട് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്ട് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
0: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
0: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: പ്രോജക്ട് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. 1 മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
0: എന്നുവെച്ചാ?
2: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
0: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും, പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
0: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
2: മേഡം എന്തൊക്കെയാണ് പറയുന്നത്?
0: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
2: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
0: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
2: എന്നിട്ട്?
0: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
2: തീർച്ചയായും, ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
0: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
1: ഇതൊരു കുഗ്രഹമായത് കഷ്ടായി പോയിട്ടോ.
0: എന്താ മാധവ്?
1: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
0: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
1: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
0: എന്താപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ?
1: ആ, അതൊക്കെ ഉണ്ട്.
0: പരീക്ഷണം വിജയിച്ചോ
1: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
0: ആണോ? ആണോ മാധവ്?
1: അതേ.
0: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
1: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
1: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
1: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്കിവിടെ പങ്കുവെക്കാം.
2: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
2: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
2: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
2: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
2: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
1: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളുണ്ടായി.
0: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്. ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
1: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
0: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
1: ആ, ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെന്റ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
0: മാധവൻ, ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
1: ഈ സമയത്തോ? പറ്റില്ല.
0: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
1: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞ
0: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടൻ മാഡം.
0: ആ, ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ, സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ടാ, ഇങ്ങ വാ. എന്താ, സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക്, സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ,
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയാരാം, ഒരു മണിക്കൂർ. പ്ലാന്റേഷൻ കണ്ടില്ലെങ്കില് ഒരു സമാധാനവും.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, 24 മണിക്കൂറും ചിന്ത.
2: ആ, അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്?
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിൽ ഇരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ, തേയിലച്ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കുമറ്റ് കിടക്കുന്ന മാധവ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-യിലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
3: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
3: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
3: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
3: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോം വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
3: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
0: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
0: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതു, നമ്മൾ അവിടെ പോയതുമൊക്കെ.
0: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
0: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ, പറയൂ.
0: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയത് പോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
0: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
0: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
0: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
0: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്?
0: പിന്നെ മാധവ് വയലന്റായി, അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
0: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ?
0: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
2: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
0: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
2: ശരിയാണത്.
0: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റ് വാങ്ങിയെടുത്തില്ലേ?
2: ഓ കറക്റ്റ്.
0: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
2: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
0: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
2: ഉണ്ടല്ലോ.
0: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
2: എവിടേക്കും പോകുന്നില്ല, എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാണ് ഇഷ്ടം.
0: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
2: ദേഷ്യോ? ദേഷ്യല്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
0: നന്ദിയും കടപ്പാടോ?
2: അതെ, അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
0: ഹോ, അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
2: എന്ത് ബോർഡ്?
0: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാസുരഭിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ നമുക്ക് ആദ്യം കേൾക്കാം മുതലാളി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് ടി കെ പുകഴേന്തി.

നിശാസുരഭിയിൽ ഇനി ചുഴി എന്ന ചിത്രത്തിൽ മെഹബൂബും സംഘവും പാടിയ ഗാനമാണ്. പി എം കാസിമിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി, അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി. ദേവരാജൻ.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്.
1: ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കാത്തവർ വളരെ വിരളമായിരിക്കും. ഏകാന്തമായ ജീവിത സാഹചര്യങ്ങൾ ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. എങ്ങനെ നമുക്ക് ഏകാന്ത ജീവിതവുമായി സമരസപ്പെട്ടു പോകാം? നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നമ്മുടെ ഭവനങ്ങളുടെ സമീപത്ത് താമസിക്കുന്നുണ്ടാകാം. എന്നാൽ രാത്രിയുടെ നിശബ്ദതയിൽ ഭാരപ്പെടുത്തുന്ന ചിന്തകളുമായി മല്ലിടുന്ന നാം ചിലപ്പോൾ തനിച്ചാകാം. ആരും കാണാത്ത കണ്ണീർ, ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, ഇവയൊക്കെ നാം ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്നവരാകാം. ജീവിത സരണിയിൽ ഏകനായി പോരാടേണ്ടി വരുന്നത് ഒരു ശാപമാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഈ ലോകത്തെ മാറ്റിമറിച്ച മഹാരഥന്മാർ അവരുടെ യാത്രയുടെ വലിയ ഭാഗം പിന്നിട്ടത് ഒറ്റയ്ക്കാണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെട്ടു വരുന്നത്. ഒന്നാമതായി നമ്മുടെ സന്തോഷം, സങ്കടം, ആത്മവിശ്വാസം എന്നിവ മറ്റുള്ളവരുടെ സഹാനുഭൂതിയിൽ അധിഷ്ഠിതമാകരുത്. നാം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നമ്മെ അവഗണിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ ആരോടും ആവലാതികൾ പറയാതിരിക്കുക. ആരും കൂടെയില്ലെങ്കിലും ഞാൻ മുമ്പോട്ട് പോകും എന്ന ബോധ്യം ഉള്ളിൽ ഉറപ്പിക്കുക. രണ്ടാമതായി, നാം ആസൂത്രണം ചെയ്യാൻ പോകുന്ന പദ്ധതികൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുക എന്നത് അശാസ്യമല്ല. നാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്തുവാനുള്ള അവസരം കൊടുക്കുകയാണ്. ചിലർ നമ്മുടെ വീഴ്ചകളിൽ സഹതാപമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ ഉള്ളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ്. ഒറ്റയ്ക്ക് കർമ്മപഥത്തിൽ വിരാജിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ഊർജം സംസാരത്തിലല്ല പ്രത്യുത നിശബ്ദ പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. മൂന്നാമതായി, ഏകാന്തതയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ്. സമ്പത്ത് ഈശ്വരൻ്റെ വരദാനമാണ്. ആയത് നമ്മുടെ മൂല്യാധിഷ്ഠിത ജീവിതത്തിന് ഉപയുക്തമാക്കുമ്പോൾ അനുഗ്രഹകരമാകും. സുഗമമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അനിവാര്യമാണ് സാമ്പത്തിക സ്ഥിരത. നാലാമതായി, ഒറ്റയ്ക്കിരിക്കുവാനും ഒറ്റയ്ക്ക് താമസിക്കുവാനും ചിലർക്ക് ഭയമാണ്. തനിച്ച് ജീവിക്കുന്നവർക്ക് ഏകാന്തത ഒരു അസുലഭ അവസരമാകണം. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ ക്രിയാത്മകമായ ആശയങ്ങൾ മനസ്സിൽ അങ്കുരിക്കും. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. വായനയിലൂടെ വിജ്ഞാനം നേടുന്നത് വഴി ഏകാന്തതയെ മികച്ച അവസരമാക്കാം. താപസന്മാരും ഋഷിവര്യന്മാരും ധ്യാന നിരതരായിരുന്നത് ഈശ്വരനോടൊപ്പം ആയിരിക്കുവാനാണ്. ഏകാഗ്രതയോടെയുള്ള ഏകാന്തത നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്നതാണ്. നമ്മെ തന്നെ വിശകലനം ചെയ്യുവാനും സ്വയം വിചിന്തനം ചെയ്യുവാനുമുള്ള അവസരമാണ് ഏകാന്തതയുടെ സമയം. വലിയ ചിന്തകരും എഴുത്തുകാരുമൊക്കെ ഏകാന്തതയിലേക്ക് കടന്നുപോയത് അവരുടേതായ ലോകത്തിൽ വ്യാപരിച്ച് തങ്ങളുടെ ഭാവനയിലൂടെ ഉത്കൃഷ്ട കലാസൃഷ്ടികൾ ചമയ്ക്കുവാനാണ്. അഞ്ചാമതായി, മനസ്സിൻ്റെ കരുത്ത് പോലെ പ്രധാനമാണ് ശാരീരിക ആരോഗ്യം. നമ്മുടെ ശരീരം ഒരു ആലയത്തിന് തുല്യമാണ്. ദേവാലയം പരിശുദ്ധമായി പരിരക്ഷിക്കുന്നത് പോലെ ശരീരവും പരിശുദ്ധമാകണം. ഊർജ്ജസ്വലമായ ഒരു ശരീരം ഏകാന്തവാസത്തിന് ഉത്തേജനം നൽകുന്ന ഒരു കവചമാണ്. തനിയെ പൊരുതുന്നവർ ഒരു വിദ്യാർത്ഥിയെ പോലെയാകണം. അറിവാണ് ഏറ്റവും വലിയ ആയുധം. നമ്മിൽ നിന്ന് ആർക്കും അതിനെ മോഷ്ടിക്കാനാകില്ല. പുതിയ തലങ്ങളിലൂടെ, പുതിയ പന്ഥാവിലൂടെ അനായാസം ഗമിക്കുവാൻ അറിവ് പ്രചോദനമാകും. യാന്ത്രികതയിൽ നിന്ന് ഏകാന്തതയെ സ്നേഹിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. ദിവാസ്വപ്നങ്ങളുടെ ലോകത്തു നിന്ന് പുറത്തു കടക്കുവാൻ നാം ഏകാന്തതയെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലേക്ക് ഏകാന്തത കടന്നു വരുമ്പോൾ അവയോട് അകലം പാലിക്കാതെ പോസിറ്റീവായി ആസ്വദിക്കുന്നവരാകണം. അവ നമ്മുടെ വ്യക്തിജീവിതത്തിൽ വളരെ സഹായകരമാകും.
0: ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 5:48 വരെ കേൾക്കാം വിവിധ ഭാരതി റിലേ.

ചലത്ത മുസാഫിർ മോഹലിയ പിന്നീട് വാലിമ.

आज

Radio.